ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കഴുത പരിശ്രമശാലിയായിരുന്നു. അതിന്റെ കഠിന പ്രയത്നം കണ്ട് ഉടമ നിരന്തരം അതിനെ പ്രശംസിക്കുമായിരുന്നു. ഒരിക്കൽ അതിന്റെ പുറത്ത് സ്വർണപ്പട്ട അണിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയും പരിശ്രമിച്ചാൽ കൂടുതൽ സമ്മാനങ്ങൾ നിനക്ക് ലഭിക്കും. രാപ്പകലില്ലാതെ കഴുത ജോലി തുടർന്നു. ഇടയ്ക്ക് അസുഖം പിടിപെട്ടെങ്കിലും അത് കാര്യമാക്കിയില്ല. ഉടമ പിന്നെയും സമ്മാനങ്ങൾ നൽകി. അങ്ങനെ കഴുതയുടെ അസുഖം കൂടി. അധികം താമസിയാതെ കഴുത മരണപ്പെട്ടു. ഉടമ വന്ന് അതിന്റെ സ്വർണപ്പട്ടയെടുത്ത് മറ്റൊരു കഴുതിയെ അണിയിച്ച് അതിനെ പ്രശംസിക്കാൻ തുടങ്ങി. പ്രതിഫലം പ്രചോദനമാകാം, പക്ഷേ പ്രലോഭനമാകരുത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് May 12 കൊല്ലവർഷം 1201 മേടം 29 ചൊവ്വാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര നേഴ്സ് ദിനം. ലോകമെമ്പാടുമുള്ള നേഴ്സുമാരുടെ നിസ്തുലമായ സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും May 12 അന്താരാഷ്ട്ര നേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ആധുനിക നഴ്സിംഗ് സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് ഈ ദിവസമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു രോഗിയുടെ സുഖപ്രാപ്തിയിൽ ഡോക്ടർമാരോടൊപ്പം തന്നെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നവരാണ് നഴ്സുമാർ. തങ്ങളുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ മാറ്റിവെച്ച് കരുണയോടെയും ക്ഷമയോടും കൂടി അവർ നൽകുന്ന സേവനം ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പുണ്യമാണ്. ഓരോ മനുഷ്യജീവനും അവർ നൽകുന്ന കരുതലിന് നന്ദി പറയാൻ ഈ ദിവസം നമുക്ക് പ്രചോദനമാകുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: மார்னிங் போஜோ.
1: Hi, hello, very good, good morning and welcome to Morning Mojo on Asfreya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് മോജോയുമായിട്ടതാ ഈ ഒരു മനോഹരമായ പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മെയ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ 12-ാമത്തെ ദിവസത്തിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഇന്നൊരു ചൊവ്വാഴ്ച ദിവസം കൂടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കാലാവസ്ഥ എന്ന് തോന്നിക്കുന്ന ഒരു പ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. സാധാരണ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിയർത്ത് കുളിച്ചൊക്കെ ആയിരിക്കും എണീറ്റോണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് എണീക്കുന്നത് കുറച്ച് തണുപ്പൊക്കെ പിടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ ഒരു പഴയ രീതിയിലേക്ക് പോകാതിരിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. തണുപ്പ് പിടിച്ചിരിക്കാനും തണുപ്പ് പിടിച്ചെഴുന്നേക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ചൊവ്വാഴ്ച വിഷയം കൊണ്ട് തന്നെ നമ്മളിതാ ഐശ്വര്യമായിട്ട് നമ്മുടെ മോർണിംഗ് മോജോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് മോർണിംഗ് മോജോ എന്നീ ഒരു പ്രോഗ്രാമിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ RJ അനൂഷ. ഈ വീട്ടിൽ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും ഈ ഹോട്ടൽ ഭക്ഷണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ? കാരണം സ്വന്തമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയമൊന്നും ഇല്ലായെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോട്ടൽ മേഖലയെ തന്നെയായിരിക്കും. ഹോട്ടലിൽ പോയി 4 നേരം 3 നേരമൊക്കെ ഫുഡ് കഴിക്കുന്നത് ശീലമാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാകും. എന്തായാലും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പണി കിട്ടിയിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാണിജ്യ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കൂടിയ സംഭവങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് വില കൂടിയതോടുകൂടിയിട്ടാണ് ഹോട്ടലുകൾ ഈ ഭക്ഷണ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായയ്ക്ക് 4 രൂപ വരെയും ഊണിന് 30 രൂപ വരെയുമാണ് ഹോട്ടലുകൾ കൂട്ടിയത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ചായയ്ക്ക് 10 രൂപയ്ക്ക് ആയിരുന്നു, ഇപ്പം 4 രൂപ കൂടെ കൂട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ചിലയിടങ്ങളിൽ 12 രൂപയും ആയിരുന്നു കേട്ടോ ചായക്കൊക്കെ. അപ്പോൾ 12 രൂപ ആയിട്ടുണ്ടായിരുന്ന ചായക്കടയിലൊക്കെ ഇനി ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ 16 രൂപ നൽകേണ്ട ഒരു സിറ്റുവേഷനാണ്. മാത്രമല്ല, പല ഹോട്ടൽ വിഭവങ്ങൾക്കും ഇപ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്താണോ അതിൻ്റെ കൂടെ തന്നെ 30 രൂപ വരെ വില കൂട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പറഞ്ഞു വരികയാണെങ്കിൽ, ചായയ്ക്കും ഊണിനുമുള്ള ഒരു റേറ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ സംസാര വിഷയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചായയ്ക്ക് 16 രൂപ, അതുപോലെ തന്നെ ഊണിന് 30 രൂപ വരെ കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഹോട്ടലുകൾ. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ മേഖലയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഉഗ്രൻ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഹോട്ടലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ സമയം കണ്ടെത്തി എങ്ങനെയെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് ഫോഴ്സ്ഫുള്ളി എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ വിലയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓരോന്ന് മേടിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാം കഴിച്ചും കുടിച്ചും ഒക്കെ കഴിയുമ്പോഴത്തേക്കും വില വന്നു കഴിഞ്ഞ് കണ്ണുന്തള്ളി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ RJ അനുഷ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
1: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3 സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
4: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore, and our defense export has gone up 34 times in just one decade up to 23,622 crore.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേന മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ മൂന്നാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ബോജോ.
2: ഇനി ലക്ഷദ്വീപൊക്കെ കാണാൻ പോകണമെങ്കിൽ നമ്മുടെ കോഴിക്കോട് നിന്നും തുഴയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പറഞ്ഞു വരുന്നത് നമ്മുടെ കോഴിക്കോടിനെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ബേപ്പൂരിനെ സംബന്ധിച്ചൊരു പുത്തൻ ഉണർവിൻ്റെ അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. ആകാശത്തിന് താഴെ ആ ഒരു നീലക്കടലിന് മുകളിലൂടെ ഒരു സ്വപ്നയാത്ര സമയമായിരിക്കുന്നു, സ്വപ്നയാത്ര ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അതായത് നമ്മുടെ ബേപ്പൂർ തുറമുഖത്ത് നിന്നും ലക്ഷദ്വീപിലേക്ക് പുതിയ കപ്പൽ സർവീസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 6 ദിവസമായിരിക്കും ഇവിടെ നിന്നും സർവീസ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഏകദേശം 220 പേർക്ക് സഞ്ചരിക്കാവുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു കപ്പലാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ 6 ദിവസം ഈ ഒരു സർവീസ് ഉണ്ടാകും. ഇനി കണക്കുകൂട്ടൽ അനുസരിച്ചിട്ട് ടിക്കറ്റിൻ്റെ വിലയെ പറ്റിയിട്ടാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നതെങ്കിൽ 30,000 രൂപയാണ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 3,000 രൂപ മുതലാണ് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എത്രയും വേഗം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം കേട്ടോ. എന്തായാലും കോഴിക്കോടും ലക്ഷദ്വീപുമായിട്ടുള്ള 100 ആണ്ടുകളുടെ ആ ഒരു വ്യാപാര സാംസ്കാരിക ബന്ധത്തിന് ഈ ഒരു കപ്പൽ സർവീസ് പുതിയൊരു കരുത്തേകം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാറുണ്ട്. നമ്മുടെ ദ്വീപ് സഹോദരങ്ങൾക്ക് ഇനി നാട്ടിലേക്കുള്ള യാത്രകളൊക്കെയും വേഗം കൂടുതൽ സുഗമമാകാനായിട്ട് പോവുകയാണ്. മാത്രമല്ല ഈ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ആ ലക്ഷദ്വീപിലെ തെളിനീർ കടലും പവിടപ്പുറ്റികളും ഒക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ബേപ്പൂരിൽ നിന്നുള്ള ഈ ഒരു യാത്ര ഏറ്റവും ലളിതവും ലാഭകരവുമായിട്ടുള്ള വഴിയാണെന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല വെറുമൊരു യാത്ര മാത്രമല്ല ഇത്, അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ മികച്ച സീറ്റിംഗ് സൗകര്യങ്ങളുമുള്ള കപ്പലുകളായിരിക്കും ലഭിക്കുക. അപ്പോൾ ആ ഒരു കപ്പലുകൾ എന്തായാലും യാത്രക്കാർക്കൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക എന്നോട് പറയുന്നുണ്ട്. പിന്നെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസനത്തിനും പ്രാദേശികമായിട്ടുള്ള കച്ചവടങ്ങൾക്കും ഒക്കെ ഈ ഒരു പുതിയ മാറ്റം വലിയൊരു കുതിച്ചുചാട്ടമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ എന്തായാലും ലക്ഷദ്വീപൊക്കെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ കുറേ നാളുകളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇനി ഒന്നും നോക്കേണ്ട, നമുക്ക് ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് with me RJ Anusha.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു യുവർ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. എം ജി ആർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അപേക്ഷ, വിവിധ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സിനിമ ടിവി സാങ്കേതിക പഠന മേഖലയിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ഗവൺമെൻറ് എം ജി ആർ ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ കോഴ്സുകളിലേക്കുള്ള അപേക്ഷകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിലും ഛായാഗ്രഹണം, ഓഡിയോഗ്രഫി, സംവിധാനം, എഡിറ്റിംഗ് ഉൾപ്പെടെ 4 വർഷ വിഷ്വൽ ആർട്സ് അടക്കമുള്ള ബിരുദ കോഴ്സുകളിലേക്കാണ് പ്രവേശനം വരുന്നത്. അപ്പോൾ ഈ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും അപേക്ഷ നൽകാനും വേണ്ടിയിട്ട് വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. വെബ്സൈറ്റ് വരുന്നത് www.filminstitute.tn.gov.in എന്നതാണ് വെബ്സൈറ്റ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.filminstitute.tn.gov.in എന്നതാണ് വെബ്സൈറ്റ്. അപ്പം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്നത് June 2nd എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞതായ 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാറുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. സീടെറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അതായത് 1 മുതൽ 8 ക്ലാസ് വരെ ക്ലാസ്സുകളിൽ അധ്യാപക നിയമനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ യോഗ്യതാ പരീക്ഷയായിട്ടുള്ള സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സീടെറ്റിന് ഈ വരുന്ന സെപ്റ്റംബർ 6 നടക്കും, 6-ാം തീയതി നടക്കും എന്നുള്ളൊരു കാര്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ ജൂൺ 10 വരെ അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിപ്പിക്കാനായിട്ട് 1-ാം പേപ്പറും, അതുകൂടാതെ 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് 2-ാം പേപ്പറും ജയിച്ചിരിക്കണം കേട്ടോ. വിജയിക്കാനായിട്ട് 60% മാർക്ക് കൂടി വേണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ ജനറൽ OBC വിഭാഗക്കാർക്ക് ഒരു പേപ്പറിന് 1000 രൂപയാണ് വരുന്നത്. രണ്ടിനും കൂടി 1200 രൂപയാണ് അടക്കേണ്ടി വരുന്നത് ഫീസ്. അതുകൂടാതെ SC ST ഭിന്നശേഷി അപേക്ഷകർക്ക് ഇത് യഥാക്രമം 500-600 രൂപയായിരിക്കും. അതുകൂടാതെ അപേക്ഷകരുടെ എണ്ണം ഇനി കൂടുതലായിട്ടുണ്ട് എങ്കിൽ സെപ്റ്റംബർ 5-നും 6-നുമായിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ടും എക്സാം നടത്തും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ RJ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് മോജോ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ മെസ്സേജിലൂടെയും കോൾ ചെയ്തും ഒക്കെ അറിയിക്കാനുള്ള സമയമാണ്. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 0474219 1 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് വിശ്വസികൾ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. ആദ്യം തന്നെ അനുപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു അട്ടിപ്പൊളി ഗുഡ് ഡേ വിഷാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിനും നല്ലൊരു ദിവസമാണ് റാംജി വിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അയനിക്കോട് നിന്നും സുലേഖയാണ്. അവസരങ്ങൾക്ക് മുന്നിൽ യെസ് പറയുവാൻ പഠിക്കരുത്. കടന്നു പോയാൽ പിന്നെ ഒരിക്കലും അവ തിരിച്ചു വരണമെന്നില്ല. വളരാനും കീഴടക്കാനും നേടാനും വിജയിക്കാനും മുന്നിലൂടെ കടന്നുപോകും ചില അവസരങ്ങൾ, അവയെ കയ്യെത്തിപ്പിടിക്കാം നമുക്ക്. ശുഭദിനം നേരുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണല്ലേ. ചില ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ അതെല്ലാം അവർ മടി കാരണം തട്ടിക്കളയും. പക്ഷെ അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് അവസാനം വിഷമിച്ച് ചെന്നിട്ട് ഒരു കാര്യവുമില്ല. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്ന് ഓർമ്മിക്കുകയാണ്. അപ്പം എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ചാൽ സുലേഖയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ്. എന്ന ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിലെ അനിലിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം മറ്റു ജന്മദിന വിവാഹ വാർഷികമുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു ശുഭദിനത്തോടെ. PV മുഹമ്മദ് വടക്കേ വാമന്നൂർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അനിൽ ചേട്ടന് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ ഒത്തിരി സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കുക. ഒപ്പം തന്നെ ഇക്കും ഫാമിലിയിലെല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികൾ മെസ്സേജിലൂടെ അറിയിക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യൽ വിശ്വസിക്കാൻ അറിയിക്കാറുണ്ട് എങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474 2919090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്നാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ചെറിയാൻ ചേട്ടനാണ്. ഇന്നലെ കടന്നുപോയ വേദനയെ ഓർത്ത് വിഷമിക്കേണ്ട, ഓരോ പ്രഭാതവും ഓരോ പുതിയ തുടക്കമാണ്, പുതിയ പ്രതീക്ഷയാണ്. സ്നേഹപൂർവ്വം നേരുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടനും സ്നേഹപൂർവ്വം നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാനും വിഷയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, ഹായ് ആശ്രയ FM, എല്ലാവർക്കും സുഖമല്ലേ, ജയശ്രീ ടീച്ചറാണ്. ഇന്ന് എൻ്റെ കസിൻ്റെ 21st വെഡിങ് ആനിവേഴ്സറിയാണ്. സന്തോഷ് ആൻഡ് ബീന ദമ്പതികൾ രണ്ടുപേർക്കും നിങ്ങളുടെ അനുഗ്രഹം വേണം. നമ്മുടെ ആശ്രയയിലെ എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജയശ്രീ ടീച്ചർ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ വിഷ ആർക്ക് വേണ്ടിയിട്ടാണ് നോക്കുകയാണെങ്കിലും സന്തോഷേട്ടനും ബീന ചേച്ചിക്കും വേണ്ടിയിട്ടാണ്. രണ്ടുപേരുടെയും 21st വെഡിംഗ് ആനിവേഴ്സറിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ രണ്ടുപേർക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അട്ടിപ്പൊളി വെഡിംഗ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. അപ്പം തന്നെ ജയശ്രീ ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അരുൺ പ്രേമാണ്, ഫ്രം പാറങ്കോട്. നമസ്കാരം ആശ്രയ FM, നമസ്കാരം. അലിവില്ലെങ്കിൽ അറിവ് വെറും ശൂന്യമാണ്, വിവേകമില്ല എങ്കിൽ വിദ്യാഭ്യാസവും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അരുൺ പ്രേം ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച അരുൺ പ്രേമിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെ മെസ്സേജായിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിച്ച് വിഷസ് അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474 2919090 എന്ന നമ്പറിലേക്കാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
2: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: മോജോ
1: യെസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്, വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിന്റെ ലാസ്റ്റ് മണിക്കൂറിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, മാറ്റങ്ങൾ അനിവാര്യമാണ്, ജീവിതത്തിലെ ഓരോ മാറ്റത്തോടും നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സത്യയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച സത്യയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ്, മനോഹരമായ ഈ പ്രഭാതത്തിലെ സൂര്യരശ്മികളെ പോലെ നിങ്ങളുടെ ഈ ദിവസം തേജസ്സുള്ളതാകട്ടെ, ശുഭദിനമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ചടയമംഗലത്ത് നിന്നും ഉഷചേച്ചിയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച ഉഷചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയുകയാണ്. അടുത്തൊരു മെസ്സേജ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. ആദ്യത്തെ ചുവടുവെപ്പ് എപ്പോഴും പ്രയാസകരമായിരിക്കും, പക്ഷേ അത് അനിവാര്യമാണ്. സ്റ്റോപ്പ് ഡ്രീമിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരല്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക കൂടി ചെയ്യണം. എന്തായാലും നല്ലൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് രാജീവൻ ചേട്ടനാണ്. അപ്പോൾ മെസ്സേജ് അയച്ച രാജീവൻ ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ്, നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, എല്ലാവർക്കും സുഖമല്ലേ? യെസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. മെയ് 12 വിലയില്ലാത്തതായി ഒന്നുമില്ല, മറ്റൊരാൾക്ക് കയ്പാണ്, വേറൊരാൾക്ക് മധുരമാകാം, എന്നാൽ വേറൊരാൾക്ക് അതിമധുരവും. ഹാപ്പി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. ഒരു കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് പലർക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടുകയല്ലേ. അപ്പോൾ വിലയില്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്നർത്ഥം. എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച തങ്കമണി ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയമാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഇനിയും ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ നമുക്ക് കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ബോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബോജോ വിത്ത് മീ ആർ ജെ അനുഷ. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തിനുള്ളിൽ മഴ തുടരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടും ഈ വരുന്ന 14-ാം തീയതിയും 15-ാം തീയതികളിലും വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് പ്രവചനം. അപ്പോൾ ഇന്നും നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരിയ തോതിലോ അല്ലെങ്കിൽ മിതമായ തോതിലുള്ള മഴയ്ക്കാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വരും ദിവസങ്ങളിലും വടക്കൻ കേരളമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബാക്കി ജില്ലകൾ വലിയ കുഴപ്പമില്ലെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 14-ാം തീയതി മുതൽ വടക്കൻ ജില്ലകളിലും മഴയുടെ തീവ്രത വർദ്ധിക്കുന്നതായിരിക്കും. 14-ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും 15-ാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മഴ ശക്തമാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. പിന്നെ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത പറയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക. യെല്ലോ അലർട്ടാണ് 14-15 തീയതികളിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോഴ്സ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
5: ഡിവോഴ്സ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്. വിത്ത് മീ ആർ ജെ അനുഷ. പി എസ് സി വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട്, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൂടാതെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഉൾപ്പെടെ 16 തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ തസ്തികൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഡയറി ഡെവലപ്മെന്റ് വകുപ്പിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, അതുകൂടാതെ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 2 ആണ് വരുന്നത്. പിന്നെ വനിതാ ശിശു വികസന വകുപ്പിലെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ, ഇവിടെ വനിതകൾക്ക് മാത്രമായിരിക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുക. അതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പട്ടികജാതി വികസന വകുപ്പിലെ പട്ടികജാതി വികസന ഓഫീസർ, പിന്നെ ജല അതോറിറ്റിയിലെ മൈക്രോബയോളജിസ്റ്റായിട്ട്, ആരോഗ്യ വകുപ്പിലെ കാത്ത് ലാബ് ടെക്നീഷ്യനായിട്ട്, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെയും ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതുകൂടാതെ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റായിട്ട് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ട് വന്നിട്ടുണ്ട്. ജലഗതാഗത വകുപ്പിൽ ബ്ലാക്ക് സ്മിത്തായിട്ടും വന്നിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഓപ്പർച്യൂണിറ്റികളെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർപ്പിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 35 എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേഡിയം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: മോർണിംഗ് മോജോ.
4: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ കൊട്ടാരക്കര പെരിങ്കുളം ഗവൺമെന്റ് PV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ്, ഇക്കണോമിക്സ്, മലയാളം, ഹിന്ദി, ബോട്ടണി, സുവോളജി, കൊമേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ അധ്യാപക ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഇന്റർവ്യൂ വരുന്നത് ഈ വരുന്ന 22-ാം തീയതി രാവിലെ 10:30 സ്കൂൾ ഓഫീസ് വെച്ചാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 51 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ 7 തൊട്ടേ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ ഇങ്ങനെ മോർണിംഗ് മോജോയിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ ആരും എവിടെയും പോകരുത്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആസ്പ്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ signing off.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട, റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിവോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

മരുന്നിനേക്കാൾ വേഗത്തിൽ മുറിവുകളെ ഉണക്കുന്നത് ഹൃദയം തൊട്ടുള്ള ഒരു സ്പർശമാണ്. സ്വന്തം സുഖങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില നൽകുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകങ്ങൾ

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് റീന.
0: റീന, റീന ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: വീട് അടുത്താണ്, പുനലൂര്.
0: പുനലൂരാണ്, ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ ഒരു അനിയൻ.
0: ഓക്കെ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല,
0: സന്തോഷമായിട്ട് പോകുന്നു.
1: സന്തോഷം.
0: എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു നേഴ്സാണ്.
0: നേഴ്സാണ്, അടിപൊളി. ഇപ്പൊ ഇന്നൊരു വലിയ പ്രത്യേകതയുണ്ട്, ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. അപ്പൊ എന്തായാലും കൃത്യസമയത്ത് കറക്റ്റ് ആളെയാണ് പരിചയപ്പെടുന്നത് അല്ലേ?
1: അതെ.
0: ശരി ശരി. അപ്പം നേഴ്സിംഗ് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: കഷ്ടപ്പാടുണ്ട്, എന്നാലും ഹാപ്പിയാണ്.
0: കഷ്ടപ്പാടുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല അല്ലേ?
1: അതെ.
0: ശരി. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡൊക്കെ ചൂസ് ചെയ്തത്?
1: ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. അപ്പൊ പിന്നെ ഒരു നേഴ്സ് ആവാന്ന് കരുതി, അങ്ങനെ വന്നതാണ് ഈ ഫീൽഡിലേക്ക്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഒരു ഡോക്ടർ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ ഇപ്പം നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ മാലാഖയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ.
0: ജോലിയൊക്കെ എങ്ങനെയുണ്ട്?
1: ജോലി നല്ല പാടാണ്, ഉറക്കമൊന്നും കിട്ടാറില്ല, എന്നാലും ഹാപ്പിയാണ്.
0: ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് കൊണ്ട് ഹാപ്പിയാണ് അല്ലേ?
1: അതെ, പാഷനാണ്, പാഷനിൽ ഭയങ്കര ഹാപ്പിയാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കുവാണെങ്കിൽ പല നമ്മുടെ നാട്ടിലെ നേഴ്സുമാരും ദൈവത്തിന്റെ മാലാഖമാരും പറയുന്നത് തന്നെയാണ്, കഷ്ടപ്പാട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പാടേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് ആ കഷ്ടപ്പാടിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇഷ്ടപ്പെട്ടൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ.
0: ശരി ശരി. അപ്പൊ എന്തായാലും ലോകത്തുള്ള എല്ലാ നേഴ്സുമാർക്കും ഈ ഒരു ദിവസം നല്ല നേഴ്സസ് ഡേ ആശംസിക്കുകയാണ് കേട്ടോ. സോ അപ്പൊ എന്തായാലും നമ്മുടെ റീനോട് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ റീനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടോണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
3: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
0: ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെ നമ്മുടെ നേഴ്സായ റീനയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ റീനയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ റീനെ, ഇപ്പൊ ജോലിയൊക്കെ മനോഹരമായിട്ട് പോകുന്നല്ലേ?
1: അതെ.
0: ശരി, അപ്പോഴേ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പം ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സുമാരായിക്കോട്ടെ ഒരുപാട് പേര് ഇപ്പം പല ഇഷ്യൂസും ഫേസ് ഉണ്ട്. സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സിറ്റുവേഷനിലും ഇതില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ തൊട്ടടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ, ഡോക്ടർ വന്ദനദാസിനെ പറഞ്ഞാൽ അതിന് ഒരു എക്സാമ്പിൾ ആണ്. പലപ്പോഴും പല ഇഷ്യൂസും ഇന്നത്തെ കാലത്ത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന, ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നേരിടുന്നുണ്ടല്ലേ. അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്?
1: നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളെ സഹായിക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ഇത് ആലോചിച്ച് പേടിച്ച് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യവരെ, പക്ഷേ അവരുടെ പ്രതികരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അവര് ചിലപ്പോ നമ്മളെ ഇപ്പം ഒരു ജയിലിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇതിലെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് വന്നിട്ട് അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് വരുന്നതെങ്കിൽ അവർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം പല ന്യൂസിലും കാണാറില്ലേ, നിങ്ങൾ നേഴ്സുമാരെ കഴുത്തി കുത്തിയിട്ട് ഓടുന്നു, അവരെ തെല്ലിയിടുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ടാവും. ഇപ്പം അവരുടെ കാര്യങ്ങൾ പറയുമ്പം ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ളവരൊന്നും നമ്മളോട് തട്ടിക്കേറുക, നമ്മളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് പോയിക്കൂടെ എന്നൊക്കെ പലതും പറയും.
0: തീർച്ചയായിട്ടും ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ബൈസ്റ്റാൻഡേഴ്സിന് ഒരു വലിയ ഇഷ്യൂസ് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഒരു രോഗിയുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും ഒരു പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു പരിധി വരെയൊക്കെ നഴ്സുമാർക്കും ഡോക്ടേഴ്സിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് രോഗിയല്ല, രോഗിയുടെ കൂടെ വരുന്ന മനുഷ്യരായിരിക്കും അല്ലേ?
1: അതെ. പിന്നെ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ വരുന്ന ആ പേഷ്യന്റിന്റെ ആ ഒരു ടെൻഷനും ആ ഒരു ഇതും കൊണ്ടാന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഒരുപാട് നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്, അതവർ മനസ്സിലാക്കാറില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോലി എന്തോ എളുപ്പമാണ് എന്നുള്ളൊരു വിചാരമുണ്ട്. പിന്നെ നല്ല പൈസ കിട്ടും, നഴ്സുമാരല്ലേ, നല്ല പൈസ കിട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനൊന്നുമില്ല. നമ്മളും താഴേക്കിടയിൽ നിൽക്കുന്ന ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന ആൾക്കാർ തന്നെയാണ്. നമുക്കും തൊട്ടാലും പൊള്ളും വേദനിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവത്തിന്റെ മാലാഖമാർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മാലാഖമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ആരും അന്വേഷിക്കാറില്ല, ആരും തിരക്കാറില്ല. എല്ലാവരും അവരുടെ സുഖ സൗകര്യങ്ങൾ നല്ലതാണ്, ഹോസ്പിറ്റലാണ്, സിമ്പിൾ ആണ് ജോലി എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനല്ല, എല്ലാ ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാടുണ്ട്. പ്രത്യേകിച്ച് നഴ്സുമാർ എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ?
1: അതെ, വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മള് കഷ്ടപ്പെട്ട് രാത്രിയും പകലും രാത്രിയും ഇല്ലാതെ പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് ഇടുന്ന ജോബിന് ഒരു വില തരുന്നില്ലെന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് സങ്കടമാണെന്നറിയോ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാ നഴ്സുമാർക്കും വേണ്ടി ഒരു എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഉത്സവം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോസ്പിറ്റലിൽ പോകുന്നവർ എന്താണ് മാക്സിമം അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുക, അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക അല്ലേ?
1: അതെ,
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടാൻ സാധിച്ച സന്തോഷം നഴ്സ്. അപ്പൊ എന്തായാലും നല്ലതായിട്ട് ജോലി സാധിക്കേണ്ട ജീവിതത്തിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോരാട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് റീനയാണ്, റീന ഒരു നേഴ്സ് ആണ്. സോ അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം, എന്താണ് പേര്?
1: ഹലോ, എന്റെ പേര് അനന്തു എന്നാണ്.
0: അനന്തു, അനന്ത് വീടടുത്ത് തന്നെയാണോ?
1: അതെ അതെ, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു.
0: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. അപ്പൊ എന്താണ് അനന്തു ചെയ്യുന്നത്?
1: ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക.
0: നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എന്തായാലും നേഴ്സ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പറ്റിയ ആൾക്കാരെയാണ് കുറച്ച് നേരമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. അപ്പൊ എന്തായാലും ദൈവത്തിന്റെ മാലാഖമാരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്?
1: എനിക്ക് ഡോക്ടർ ആണോ എന്നായിരുന്നു ആഗ്രഹം, ബട്ട് പറ്റിയില്ല. അപ്പം ഈ ഫീൽഡ് തന്നെ ഞാൻ ചൂസ് ചെയ്തു. പിന്നെ നേഴ്സിംഗ് ഒരു ജോലി മാത്രമല്ല, അതൊരു നിയോഗം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു ജോലിയല്ല, ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആയ സർവീസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ആൻഡ് ഓൾസോ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ പരിചയപ്പെട്ട സിസ്റ്റർ റീനയും പരിചയപ്പെട്ടപ്പോൾ റീനയും പറഞ്ഞത് തന്നെയാണ്, ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു പക്ഷെ ഡോക്ടർ ആവാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളക്കുപ്പായം എടുത്ത് അണിയാൻ പറ്റുന്ന മറ്റൊരു ജോബായ നഴ്സിംഗ് ഫീൽഡ് തന്നെ ചൂസ് ചെയ്തല്ലേ.
1: അതെ അതെ, ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും.
0: ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഡ്യൂട്ടി ഒക്കെ എങ്ങനെയുണ്ട്?
1: ഡ്യൂട്ടി കുഴപ്പമില്ല, പക്ഷെ നൈറ്റ് ഡ്യൂട്ടി വരുമ്പോൾ മാത്രം കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും, ഉറക്കത്തിന്റെ ഒക്കെ ആയിരിക്കാം.
0: ഒരുപാട് ജീവനുകളെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലേ.
1: അതെ അതെ, ഉറപ്പായിട്ടും,
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഒരു നല്ല നഴ്സസ് ദിനം ആശംസിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. നഴ്സായ അനന്തുവിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അനന്തുനോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. സോ ആരും ഇങ്ങ് പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. നമ്മുടെ നേഴ്സായ അനന്തവിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനന്തു, അപ്പൊ നേരത്തെ പറഞ്ഞു ഡോക്ടർ ആവാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത് അല്ലേ? ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാർ, ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ ഈ രംഗത്തെ കടന്നു വരുന്നുണ്ട്. പഴയ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ഇതൊരു പെൺകുട്ടികളുടെ കുത്തകയായിട്ട് മാറിയൊരു പ്രൊഫഷൻ ആയിരുന്നു അല്ലേ? പെൺകുട്ടികൾ മാത്രം ചൂസ് ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് ആൺകുട്ടികളും വരുന്നുണ്ട്. ഈ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്?
1: എന്തെങ്കിലും അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ നഴ്സിംഗ് ഫീൽഡ് ഒരിക്കലും പെൺകുട്ടികൾക്ക് വേണ്ടി എന്ന് മാത്രം ഇല്ലല്ലോ. നമുക്ക് ബോയ്സിന് വേണേലും ചൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ആവാൻ താല്പര്യം ഉണ്ടായിട്ടും പറ്റാത്തവർക്ക് പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. കാരണം ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും നഴ്സിംഗ് ഫീൽഡേ ഉള്ളൂ ഒരു അനദർ ഓപ്ഷൻ ആയിട്ടോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി.
0: തീർച്ചയായും ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം വളരെ വലിയൊരു ഫാക്ടറാണ്. കാരണം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എബ്രോഡൊക്കെ നഴ്സുമാരെ ഇങ്ങനെ തൂക്കിയെടുത്തോണ്ടാണ് പോകുന്നത് അല്ലേ? ഒരുപാട് സാലറി കൊടുത്ത്, അട്രാക്റ്റീവ് സാലറി കൊടുത്ത് ജോലിക്ക് എടുക്കാൻ ഒരുപാട് കമ്പനീസ് ഇന്ന് റെഡിയാണ്. അപ്പൊ എന്തായാലും ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയാണ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയാണ് ഇന്ന് പല യുവാക്കളും ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു മേഖലയാണ്. നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഷ്ടപ്പെട്ടാൽ നന്നായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, കുറച്ചധികം കഷ്ടപ്പാടും കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലേ?
1: അതെ അതെ,
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി ഒരു നല്ല നഴ്സസ് ഡേ ആശംസ.

0: ഒക്കെയാണ് സോഫ. എന്തായാലും പരിചയപ്പെടുന്നതിൽ സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട്
1: പോട്ടോട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കർ ആപ്പുലമൺ ജംഗ്ഷനിൽ എത്തുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് നേഴ്സായ ആനന്ദമണിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മരുന്നിനേക്കാൾ വേഗത്തിൽ മുറിവുകളെ ഉണക്കുന്നത് ഹൃദയം തൊട്ടുള്ള ഒരു സ്പർശമാണ്. സ്വന്തം സുഖങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില നൽകുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകങ്ങൾ

0: Yes, once again we are back on Radio 1T with me, RJ Srishant. Onashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലവൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് രാജൻ.
0: രാജൻ, രാജൻ ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്താണ്, ഇവിടെ പുലവണ വെങ്കലത്ത് ഭാഗത്താണ്.
0: ഓക്കെ, അടുത്ത് തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാന്, വൈഫ്, രണ്ട് മക്കള്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കള് ഇളയാള് പട്ടാളത്തിലാണ്, മൂത്താള് അബുദാബിയില്. ഉച്ചമക്കൾ മൂന്ന് പേര്. അടുത്ത നാലാമത്തെ അവധിയായി വരുന്നു.
0: ഓക്കെ, സന്തോഷമാണ്.
1: സന്തോഷമാണ്, കുഴപ്പമില്ല.
0: ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാന് കാർപ്പന്റർ വർക്ക് ചെയ്യുന്നു.
0: കാർപ്പന്റർ വർക്കാണ്. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: വലിയ വലിയ കുഴപ്പമില്ല, പൊതുവെ ജോലിയൊക്കെ കുറവാണ്. എന്നിരുന്നാലും ഇപ്പൊ തട്ടിയും മുട്ടിയൊക്കെ പോവാ.
0: ഈ കാലാവസ്ഥ കാരണമാണോ ജോലി കുറവ്?
1: കാലാവസ്ഥ കാരണമെന്നുള്ളതല്ല, പൊതുവെ തൊഴിൽ കുറവാ. ബംഗാളികൾ ഇപ്പൊ അന്യ നാട്ടുകാരൊക്കെ ഇവിടെ മതിരിയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ തൊഴിൽ മേഖലയൊക്കെ വളരെ കുറഞ്ഞിരിക്കുക.
0: തീർച്ചയായിട്ടും ഇപ്പൊ അതിന്റെ തൊഴിലാളികളുടെ ഒരു വരവ് നമ്മുടെ ജോലിയൊക്കെ കോട്ടം തട്ടിച്ചുണ്ടല്ലേ.
1: തീർച്ചയായിട്ടും, തീർച്ചയായും, തീർച്ചയായും.
0: ശരി ശരി, അപ്പോഴേ നമ്മുടെ കൊട്ടാരക്കരയെ പറ്റി രണ്ടു വക ചോദിച്ചാൽ എന്ത് പറയും?
1: കൊട്ടാരക്കരി എന്ന് പറയുമ്പോൾ കഥകളിയുടെ നാടല്ലേ, മഹാഗണപതിയുടെ നാടാണ്. എല്ലാം ദേശത്തു നിന്നും നമ്മുടെ ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ വന്നു വിടാറുണ്ട്. നമ്മളും കൃത്യമായിട്ട് പോകാറുണ്ട്. വളരെ ഐശ്വര്യപ്രദമായ മഹാഗണപതി ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാക്കിയതെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
0: തീർച്ചയായിട്ടും സന്തോഷം ചേട്ടാ, സന്തോഷം. അപ്പൊ എന്തായാലും ഇത് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഈ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് നമ്മുടെ പുലമൺ സ്വദേശിയായ രാജചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ, ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ക്യാസിക് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട് ഓൺ ആശ്രയ എഫ്എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ക്യാസിക് കഫേയുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ദ ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക്, 12 മണി മുതൽ 2

മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ കാസറ്റ് കഫേ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകളും പ്രോഗ്രാംസും ഒക്കെ നമ്മൾ രാവിലെ തൊട്ട് തന്നെ കേട്ടു. ഇനി നിങ്ങൾ ലിസണേഴ്സിൻ്റെ ചാൻസ് ആണ് കേട്ടോ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനും പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാനുമുള്ള സമയമാണ് 2 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഒന്നെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടും പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742919090474. 2919909090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. ഇനി വിളിച്ചിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മളിതാ ക്യാസിക്ക് എഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 മനോഹരമായ പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. കീപ് ഓൺ ലിസ്ണിംഗ് ടു ആസ് റേഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. കിടലൻ ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് കൂടെയുള്ളത് ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04742919090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490090 എന്ന നമ്പറിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പാട്ട് ചോദിച്ച് വാങ്ങിക്കാനായിട്ടൊരു കോളർ വെയിറ്റിങ്ങിലാണ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷിണയാണ്. ഹായ് ആശ്രയ, എനിക്ക് ഗോപിക വസന്തം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദക്ഷിണ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. നല്ലൊരു പാട്ട് തന്നെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ദാസാറും ചിത്രാമ്മയും ചേർന്ന് പാടിയ നല്ലൊരു എവർ ഗ്രീൻ ഹിറ്റ് സോങ് തന്നെയാണ് ഷൺമുഖപ്രിയ എന്ന രാഗത്തിൽ. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ പാട്ടിന് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. കൈതപ്രം സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപുചേട്ടനാണ് ഫ്രം ആശ്രയ. ചേട്ടൻ സന്ധ്യ എന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടും തുജെ ദേഖാ തോയെ ജാനാസനം എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു എവർ ഗ്രീൻ അടിപൊളി ഹിന്ദി സോങ് തന്നെയാണ് ദീപു ചേട്ടൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ പ്രിയപ്പെട്ടവർക്കായിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 04742919090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490090 എന്ന നമ്പർ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രാമയും ദാസാറും ചേർന്ന് പാടിയ നല്ലൊരു എവർഗ്രീൻ സോങ് ആണ് നമ്മളിപ്പോൾ ദ കാസറ്റ് കപ്പിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടിയുള്ളത് ആർജി അനൂഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-7429190 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നെക്സ്റ്റ് കോളർ ഇവിടെ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ? ലക്ഷ്മി. ഹലോ,
1: ഹലോ.
0: ഓക്കെ, ഇത് ആരാ സംസാരിക്കുന്നത്?
1: ലക്ഷ്മി.
0: ലക്ഷ്മി എവിടുന്നാ വിളിക്കുന്നേ? പുത്തൂര്. എന്ന് എന്താ ചെയ്യണേ? പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ? പഠിക്കാണ്. ഏത് ക്ലാസ്സിലാണ്? ടെൻത്തില്. ഇനി ടെൻത്തിലോട്ടായി എന്നാണോ?
1: അതെ.
0: ഓക്കെ, എങ്ങനെയുണ്ട്, ടെൻഷനും കാര്യമൊക്കെ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. ആ പറഞ്ഞപ്പോ തന്നെ ആ ടെൻഷൻ നമുക്ക് കിട്ടി കേട്ടോ. പേടിക്കൊന്നും വേണ്ട, തുടക്കം തൊട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ്സൊക്കെ എപ്പോഴാ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നേ? ക്ലാസ്സൊക്കെ ഇനി എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യണേ? ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത് ലക്ഷ്മിക്ക്? എൻ കനവിൽ നിൻമൊഴികൾ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ലില്ല, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ടല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ ലക്ഷ്മി വിളിച്ചിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് 4 Years എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ്, ഗുഡ് ആഫ്റ്റർനൂൺ ആസ്ട്രേ എഫ് എം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സിറിൽ മോന് കസിൻ സിത്താരയുടെ മകനാണ്. അപ്പോൾ സിറിൽ മോന് ആശംസകൾ പറയണേ. ആകാശം മിഠായി എന്ന മൂവിയിലെ ആകാശ പാലക്കൊമ്പ് തൂഞ്ഞാലിൽ എന്ന ഗാനം കൂടി വെക്കണേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈപ്പിനിൽ നിന്നും മിനിച്ചേച്ചിയാണ് കേട്ടോ. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. സിറിൽ മോന് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ഗിഫ്റ്റായിട്ട് ഈ ഒരു പാട്ട് കൂടി നമ്മൾ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഒരു പാട്ട് തന്നെയാണ്. രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: வரியும் மொழிகளுமே மொழியும் சேகசல்லாபம். ஆஸ்ட்ரியா FM 90 நாடினொப்பம் நாட்டார்க்கொப்பம்.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹേ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായേ. മേ കുച്ച് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുച്ച് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ നാല് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പന ശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് സിബിഐ അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് സിബിഐ അന്വേഷണം ഏർപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസ് 1-ഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന്

0: തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. യുഎസ് ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അറാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1,034 താഴ്ന്ന് 74,980, നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 ഗ്രാമിന് 14,115 ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം ദാ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാസറ്റ് കഫേയിലൂടെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ ഒരു മണിക്കൂർ കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായിരിക്കും, ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പം മനസ്സിലൊരു പാട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും ഓടിയെത്താല്ലേ, ആ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, ലൈവിലേക്ക് വിളിച്ച് പാട്ടുകൾ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്, റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0472919090 0474 2919909090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566649090 എന്ന നമ്പറിലേക്ക്. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹലോ ആശ്രയ എഫ്എം, എൻ്റെ പേര് സിറിൽ, സ്ഥലം കൊല്ലം അഞ്ചലാണ്. എനിക്ക് ചിത്രമണി കാട്ടിൽ എന്ന സോങ് വെച്ച് തരുമോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിറിൽ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സിംഫണി എന്ന മൂവിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ജജ്

0: May 12 ലോക നേഴ്സസ് ദിനം.
1: യാസിഡ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, അങ്ങനെ സിംഫണി എന്ന മൂവിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും മനസ്സിലേക്ക് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഓടി വരുന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ കാസറ്റ് കഫേയുമായിട്ട് കൂടെയുള്ള താർജി അനുഷയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 18 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പാട്ട് വേണം എന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
1: ഹലോ,
0: കേൾക്കാമോ? ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് ഷിജി.
0: ഷിജി, എവിടുന്നാ വിളിക്കുന്നേ?
1: ഹലോ,
0: കേൾക്കാമോ? ഹലോ,
1: കേൾക്കാം.
0: ഓക്കെ, ഷിജി എവിടുന്നാ വിളിക്കുന്നേ? ഹലോ,
1: പറഞ്ഞോ.
0: ഷിജി എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കൊല്ലത്തുനിന്ന്.
0: കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യാണോ അതോ വീട്ടിൽ വേണോ? ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നേ?
1: ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഹസ്ബൻഡ്, അമ്മ, അപ്പ, സിസ്റ്റർ, ഹസ്ബൻഡ്.
0: ഓക്കെ ഓക്കെ, എല്ലാരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഉച്ചക്ക് എന്താണ്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണോ?
1: ഇല്ല, ഞങ്ങളൊരു ട്രാവലിലായിരുന്നു, അപ്പോഴാണ് ഇത് കേട്ടോണ്ടിരുന്നപ്പോ വിളിക്കാന്ന് വിചാരിച്ചു.
0: ആണല്ലേ, ഓക്കെ. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏത് പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഒനക്കാകെ പുറന്തേനേൻ എന്ന് തുടങ്ങുന്ന പാട്ടല്ലേ. ഷിജി പാട്ട് പാടുന്ന ആളാണോ?
1: അയ്യോ, അല്ലല്ല.
0: ഇല്ല, പാട്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഉണ്ട്.
0: ആർക്ക് വേണ്ടിട്ടാണ്?
1: എന്റെ ഹസ്ബൻഡിന്റെ അച്ഛന് വേണ്ടിട്ട്.
0: ഹസ്ബൻഡിന്റെ അച്ഛന് വേണ്ടിട്ടാണ്?
1: ഹസ്ബൻഡിന്
0: വേണ്ടിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഹസ്ബൻഡിന്റെ പേരെന്താണ്?
1: അനൂപ്.
0: അനൂപ്, ഓക്കെ. അപ്പൊ അനൂപിന് വേണ്ടിട്ട് ഷിജി വളരെയധികം സ്നേഹപൂർവ്വം ഡിമാൻഡ് ചെയ്തിരിക്കുന്ന പാട്ടാണ് ഉനക്കാകെ പുറന്തേരെ. അപ്പൊ പാട്ട് നമ്മൾ വെച്ചു തരുന്നതായിരിക്കും. എന്തായാലും ഹാപ്പി ജേണി. വെൽക്കം വെൽക്കം. അപ്പൊ എന്തായാലും ഷിജി വിളിച്ചിട്ട് നല്ലൊരു പാട്ട് തന്നെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബൽറാമും സന്ധ്യയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു തമിഴ് സോങ് ആണ്. ജസ്റ്റിൻ പ്രഭാകരനാണ് ഈ പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹലോ ആശ്രയ, ഞാൻ ആരോൺ ഫ്രം കൊട്ടാരക്കര. എനിക്ക് ചിലും ചിലും എന്ന സോങ് ഒന്ന് വെച്ചു തരുമോ? ഡെഡിക്കേറ്റഡ് ടു കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ആരോൺ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആടുപുലിയാട്ടം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് ആരോൺ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്, ഒരു മലയാളം സോങ്, ഒരു തമിഴ് സോങ്. അപ്പോൾ രണ്ട് പാട്ടും കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. കിടിലൻ ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഗ്യാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ ചോദിച്ചു വാങ്ങിക്കാനുള്ള സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. 2 മണിവരെയാണ് സമയമുള്ളത്. വേഗം തന്നെ ലൈവിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526-49090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ?
3: നമസ്കാരം,
2: എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ?
3: ഇല്ല, ചക്കയുടെ മേലുള്ള
2: ആയി വരുന്നതേ ഉള്ളോ. ചക്ക വെച്ചിട്ടുള്ള പരിപാടി എന്തെങ്കിലും ആണോ? ചക്ക വേവിക്കുകയാണ്. അപ്പൊ ഇന്ന് ഉച്ചക്ക് ചക്കയാണോ മെയിൻ വിഭവം? അടിപൊളി, എനിക്ക് വയ്യ. അപ്പൊ എല്ലാം കൂടെ ഒരു പിടി പിടിക്കാനായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കാസറ്റ് കഫീലൂടെ കേൾക്കേണ്ടത്?
3: നമുക്ക് കാണാമറയത്ത് എന്ന സിനിമയ്ക്കത്തെ ഒരു മധുര കിനാവിൽ ലഹരിയിലെങ്ങോ
2: കുടമുല്ലപ്പൂ വിരിഞ്ഞു. ഓക്കെ, അപ്പൊ ആ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്?
3: അത് അവിടെയുള്ള സുൽത്താന.
2: ഓക്കെ,
3: ശ്രീശാന്ത്.
2: ഓക്കെ,
3: പിന്നെ ഈ പാട്ട് സെലക്ട് ചെയ്ത ഒരു പയ്യനുണ്ടല്ലോ അവിടെ.
2: പാട്ട് സെലക്ട് ചെയ്യുന്ന പയ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയർ അസർ ആണോ?
3: ആ, അത് തന്നെ.
2: ഓക്കെ, ആ
3: അത്.
2: ഓക്കെ,
3: പിന്നെ അനുഷയ്ക്ക്.
2: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ പാട്ടിട്ട് ഞങ്ങളും അങ്ങ് തുള്ളട്ടെ. എന്തായാലും പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ചേട്ടാ. വെൽക്കം വെൽക്കം. അപ്പൊ എന്നാലും അജയമാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇതാ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. കാണാമറയത്തുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസാർ പടിഗംഭീരമാക്കിയ ഒരു പാട്ടാണ് ഒരു മധുരക്കിനാവിൽ നിന്ന് തുടങ്ങുന്ന പാട്ട്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് വന്നിരിക്കുന്നത്, ഹായ്, ഞാൻ മായ. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയാണ് സിന്ധു ചേച്ചി. സിന്ധു ചേച്ചിക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ച് തരണം, വാത്തിങ്ങൾ പെണ്ണല്ലേ എന്ന പാട്ട് വെച്ച് തരണം പ്ലീസ്. സിന്ധു ചേച്ചിയുടെ പേര് എടുത്ത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് മായാദേവി ചേച്ചിയാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവളുടെ ഒപ്പം ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മെയിൻ ചേച്ചിയായിരിക്കും ചിലപ്പോൾ സിന്ധു ചേച്ചി. അതുകൊണ്ടായിരിക്കാം സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ചോദിച്ചതെന്ന് തോന്നുന്നു. നല്ലൊരു പാട്ട് തന്നെയാണ് ചേച്ചിക്ക് വേണ്ടിയിട്ട് മായ ചേച്ചി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹായ് കൂടി പറഞ്ഞേക്കാം വന്നിട്ടുണ്ട്. അപ്പോൾ സിന്ധു ചേച്ചി, മായാദേവി ചേച്ചി, ഹായ് ഹായ് ഹായ്. രണ്ടുപേർക്കും വേണ്ടിയിട്ട്, ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഡ്രീംസ് എന്ന സിനിമയിലെ വാർത്തിങ്കൾ തെല്ലല്ലേ എന്ന പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ദസാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. വിദ്യാസാഗർ ജിയാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെയുടെ കരുത്ത് ഇന്നത്തെ ആരോഗ്യമാണ്. ലൗഡ് സ്പീക്കറിൽ കേൾക്കാം ഹെൽത്തി ടിപ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൂടിയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന അടുത്തൊരു മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജലിയിൽ നിന്നും അനീഷയാണ്. എന്റെ മോൾക്ക് വേണ്ടി ഒരു സോങ് പ്ലേ ചെയ്യുമോ? അനുഷ ഫാത്തിമ എന്നാണ് മോളുടെ പേര്. തുടരും എന്ന മൂവിയിലെ കൺമണി പൂവേ എന്ന സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തുടരും എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അനീഷ മോൾക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എം ജി ശ്രീകുമാർ സാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും ഗംഭീരമാണ്. അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള നല്ലൊരു സ്വീറ്റ് സോങ് തന്നെയാണ് അനീഷ മോൾക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. മാറ്റം ഒരു മെസ്സേജ് കൂടി വായിക്കാം. കൊട്ടാരക്കരയിൽ നിന്നും ജിഷ്ണുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി അൻപേ അൻപേ സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഷ്ണു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മളൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. ഇത് ജിഷ്ണുവിന് വേണ്ടി തന്നെ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് അൻപേ അൻപേ കൊല്ലാതെ എന്നുള്ള പാട്ട് കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണ് എന്നടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നു ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ജിഷ്ണുവിൻ്റെ ആ ഒരു ഫേവറേറ്റ് സോങ് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം ഒരു മണി കഴിഞ്ഞ് 51 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് കാസറ്റ് കഫേ വൈനിപ്പിച്ചത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മുടെ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് സമയം അങ്ങനെ കടന്നു പോയിരിക്കുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് റേഫം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Sultana, on Australia FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാവരും നമ്മുടെ ഓസ്ട്രേലിയ FM 90 ഇങ്ങനെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ ലൗഡ് സ്പീക്കർ വരെ ഇങ്ങനെ എത്തിയിരിക്കുകയാണല്ലേ. അപ്പൊ ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ചൊവ്വാഴ്ച ദിവസം നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കുന്ന ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അതെ, ഇന്ന് മെയ് 12. ഈ മെയ് 12 ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ലോകമെമ്പാടും ഈ ദിവസം അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നുണ്ട്. സമൂഹത്തിന് നഴ്സുമാർ നൽകുന്ന വിലപ്പെട്ട സേവനങ്ങളെ ഓർക്കാനാണ് ഈ ദിനം. ആശുപത്രികളിൽ രോഗികൾക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് ഇവർ തന്നെയാണ്. ഒരു പുഞ്ചിരിയോടെ അവർ നമ്മുടെ വേദനകൾ മറക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ഇന്നത്തെ എപ്പിസോഡിൽ നാം നഴ്സുമാരുടെ ജീവിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ ആരോഗ്യവും ത്യാഗവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജോലിസ്ഥലത്ത് അവർ നേരിടുന്ന ചൂഷണങ്ങൾ ഒരുപാട് കാണല്ലേ. ഈ ദിനം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓരോ നേഴ്സും സമൂഹത്തിന്റെ നട്ടെല്ലാണ് എന്ന് നാം തിരിച്ചറിയണം. സ്വന്തം കുടുംബത്തെ മറന്നും അവർ മറ്റുള്ളവരെ പരിചരിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളുടെ കാലത്ത് അവരുടെ ധീരത നാം കണ്ടതാണ്. ഭൂമിയിലെ മാലാഖമാർ എന്നാണ് നാം അവരെ സ്നേഹത്തോടെ വിളിക്കുന്നത്. എങ്കിലും ആ വിളിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ പ്രശ്നങ്ങൾ. നമുക്ക് ആ മാലാഖമാരുടെ യഥാർത്ഥ ലോകത്തേക്ക് ഒന്ന് കണ്ണോടിക്കാം അല്ലെ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന മഹതിയെ കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. ആധുനിക നഴ്സിംഗിന്റെ മാതാവ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ ജന്മദിനമാണ് നാം നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. ക്രിമിയൻ യുദ്ധകാലത്ത് അവർ പരിക്കേറ്റ സൈനികരെ പരിചരിച്ചു. വിളക്കേന്തിയ വനിത എന്ന വിശേഷണം അവർക്ക് അന്ന് ലഭിച്ചു. രാത്രികളിൽ വിളക്കുമായി അവർ രോഗികളുടെ അരികിലെത്തിയിരുന്നു. ആ ഒരു സേവന മനോഭാവമാണ് ഇന്നത്തെ ഓരോ നഴ്സിനും മാതൃക. നഴ്സിംഗ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു വലിയ സമർപ്പണവും സേവനവുമാണ്. ശാസ്ത്രീയമായ അറിവും കാരുണ്യവും ഇവിടെ ഒരുപോലെ ആവശ്യമാണ്. 19th century നിന്നും ഇന്ന് നഴ്സിംഗ് ഒരുപാട് മാറിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അല്ലെ. എങ്കിലും നഴ്സുമാരുടെ സ്നേഹ സ്പർശനത്തിന് പകരം വെക്കാൻ മറ്റൊന്നിനുമാകില്ല. ഓരോ വർഷവും ഒരു പ്രത്യേക പ്രമേയത്തിലാണ് ഈ ദിനം ആചരിക്കുന്നത്. നഴ്സുമാരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ലക്ഷ്യം. അവർക്ക് മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിന്റെ കൂടി കടമയാണ്. ലോകാരോഗ്യ സംഘടന നഴ്സുമാരുടെ പ്രാധാന്യം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ അവരുടെ സേവനങ്ങൾ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകും. ഭാവിയിലെ ആരോഗ്യ സംരക്ഷണത്തിനും അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ ചരിത്ര സ്മരണകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഊർജമായി നിലനിൽക്കണം അല്ലെ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ലൗഡ് സ്പീക്കറിലൂടെ അപ്പൊ ഒരു മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിവോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on Loudspeaker with me, RJ Sultana, on Astria FM 99.9 നാട്ടാർക്കൊപ്പം. അതെ, ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. ദിനത്തോടനുബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് നേഴ്സുമാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ ചെയ്യുന്ന സേവനങ്ങൾ, അവർ കാരണം ഓരോ മനുഷ്യന്റെ മുഖത്ത് വരുന്ന പുഞ്ചിരികൾ, അങ്ങനെ കേൾക്കാനായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് നേഴ്സുമാരുടെ ത്യാഗങ്ങളെ കുറിച്ച്. സംസാരിക്കാതെ ഈ ദിനം പൂർണ്ണമാകില്ല അല്ലെ. സ്വന്തം വ്യക്തി ജീവിതം അവർ പലപ്പോഴും മാറ്റിവെക്കുന്നുണ്ട്. ആഘോഷ ദിവസങ്ങളിൽ പോലും അവർക്ക് അവധി ലഭിക്കാറില്ല. ഓണത്തിനും ക്രിസ്മസിനും അവർ ഡ്യൂട്ടിയിലായിരിക്കും. സ്വന്തം കുഞ്ഞുങ്ങളുടെ അസുഖം മാറ്റി നിർത്തി അവർ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ അവർ ജോലി ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലാതെ രാത്രികൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വിശപ്പും ദാഹവും മറന്നാണ് പലപ്പോഴും വാർഡുകളിൽ ഓടി നടക്കുന്നത്. രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അവർ പണയം വെക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് ഇത് നാം വളരെ വ്യക്തമായി കണ്ടതാണ്. PPE കിറ്റ് ധരിച്ച് മണിക്കൂറുകളോളം അവർ കഷ്ടപ്പെട്ടു. ആ സമയത്ത് അവർക്ക് വെള്ളം കുടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയാതെ ദിവസങ്ങളോളം മാറി നിന്നു. ചിലർക്ക് ഈ രോഗബാധയിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ആ ത്യാഗങ്ങൾക്ക് എത്ര വില കൊടുത്താലും പകരമാകില്ല. കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ അവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കൂ. എങ്കിലും ഒരു പരാതിയും കൂടാതെ അവർ ജോലി തുടരുന്നു. രോഗി സുഖം പ്രാപിച്ചു ചിരിക്കുമ്പോൾ അവരുടെ എല്ലാ സങ്കടങ്ങളും മാറുന്നുണ്ട്. അതാണ് ഒരു നേഴ്സിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ നിസ്വാർത്ഥമായ സ്നേഹത്തിന് മുന്നിൽ നാം തലകുനിക്കണം അല്ലെ. ഇനി രോഗികളെ പരിചരിക്കുന്ന നേഴ്സുമാരുടെ ആരോഗ്യത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അവരുടെ ശാരീരിക ആരോഗ്യം പലപ്പോഴും വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. മണിക്കൂറുകളോളം നിന്നുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഇത് കാലുകളിൽ നീരും വേദനയും ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾ അവരിൽ സാധാരണമാണ്. തുടർച്ചയായ നടുവേദന പലരുടെയും ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അൾസർ, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ എന്നിവ ഇവർക്കിടയിൽ കൂടുതലാണ്. രാത്രി ഷിഫ്റ്റുകൾ അവരുടെ സ്വാഭാവിക ഉറക്കത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലായ്മ പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുകൊണ്ട് ആശുപത്രിയിലെ അണുബാധകൾ ഏറ്റവും വേഗം ഏൽക്കുന്നത് ഇവർക്ക് തന്നെയാണല്ലേ. സൂചി കുത്തിയുള്ള അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇത് വലിയ ഭയത്തോടെയാണ് അവർ നേരിടുന്നത് പോലും. ചിലപ്പോൾ ഗുരുതരമായ രോഗങ്ങൾ അവരിലേക്ക് പകരാനും സാധ്യതയുണ്ട്. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല. രോഗികൾക്ക് മരുന്ന് നൽകുമ്പോഴും അവർ സ്വന്തം മരുന്ന് മറക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതികൾ ആവശ്യമാണല്ലേ. ആശുപത്രി മാനേജ്മെന്റുകൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയാണ് നൽകേണ്ടിയിരിക്കുന്നത്. നേഴ്സുമാർ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ സമൂഹത്തിനും ആരോഗ്യം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, ഇന്ന് May 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. ഈ ദിവസവുമായി അനുബന്ധിച്ച് നമ്മൾ നഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്കുള്ള ശുശ്രൂഷകൾ, അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട രീതികൾ, അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ട് വരുന്നത് അല്ലേ. ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ നഴ്സുമാരുടെ മാനസികാരോഗ്യം. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ ഓരോ ദിവസവും കടന്നു പോകുന്നത്. മരണവും വേദനയും എന്നും കാണുന്നത് അവരുടെ മനസ്സിനെ തളർത്തുന്നു. തങ്ങൾ പരിചരിച്ച രോഗി മരിക്കുന്നത് അവർക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ഈ സങ്കടം പുറത്തു കാണിക്കാതെ അവർക്ക് അടുത്ത രോഗിയെ ചിരിച്ചുകൊണ്ട് നോക്കണം. ഇത് വലിയൊരു മാനസിക പോരാട്ടമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒന്നല്ല. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദവും ചിലപ്പോൾ അവരെ അലട്ടുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ അവർ എപ്പോഴും ജാഗ്രത പുലർത്തണം. ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ ഭയം എപ്പോഴും അവരുടെ മനസ്സിൽ ഒരു ഭാരമായി കിടക്കുന്നുണ്ട്. ഡിപ്രഷൻ, ആൻസൈറ്റി എന്നിവ നഴ്സുമാർക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പലർക്കും മാനസിക പിന്തുണയോ കൗൺസിലിംഗോ ലഭിക്കാറില്ല. ജോലി സ്ഥലത്തെ അന്തരീക്ഷം പലപ്പോഴും വളരെ മോശമായിരിക്കും. സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രശ്നങ്ങളും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വന്തം വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല. അവരും സാധാരണ മനുഷ്യരാണ് എന്ന് നാം ഓർക്കണം. അവർക്ക് കരയാനും സങ്കടപ്പെടാനും ഒക്കെ അവകാശമുണ്ട്. അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ ആശുപത്രികളിൽ പ്രത്യേക സംവിധാനങ്ങൾ വേണം. ഒരു നല്ല വാക്കുകൊണ്ട് പോലും നമുക്ക് അവരുടെ ഭാരം കുറയ്ക്കാൻ പറ്റും അല്ലെ. ഇന്നത്തെ സമൂഹത്തിൽ നഴ്സുമാർ നേരിടുന്ന ചൂഷണം വളരെ വലുതാണ്. അവരുടെ സേവനത്തിന് അർഹമായ വേതനം പലപ്പോഴും ലഭിക്കാറില്ല. സ്വകാര്യ ആശുപത്രികളിൽ ഈ ചൂഷണം വളരെ കൂടുതലാണ്. തുച്ഛമായ ശമ്പളത്തിലാണ് പലരും അവിടെ ജോലി ചെയ്യുന്നത്. പഠിക്കാനെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പോലും ഈ ശമ്പളം തികയില്ല. കൂടുതൽ സമയം പണിയെടുപ്പിച്ചിട്ടും ഓവർടൈം അലവൻസ് നൽകുന്നില്ല. തൊഴിൽ നിയമങ്ങൾ പലയിടത്തും കാറ്റിൽ പറത്തുകയാണ്. കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് പല ആശുപത്രികളും അവരെ നിയമിക്കുന്നത്. ഇത് കാരണം അവർക്ക് യാതൊരു തൊഴിൽ സുരക്ഷയും ലഭിക്കുന്നില്ല. ഗർഭകാലത്ത് പോലും അവധി നൽകാൻ മാനേജ്മെന്റുകൾ തയ്യാറാകുന്നില്ല. അവർ ചോദിച്ചാലോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥയുമുണ്ട്. ബോൺ സമ്പദ്രായം വഴി പലരെയും അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ പലർക്കും ഭയമാണ്. കാരണം അവരുടെ അന്നത്തെ അന്നം ഈ ജോലി തന്നെയാണ്. സംഘടനകൾ രൂപീകരിക്കുന്നതിനെ ആശുപത്രി ഉടമകൾ എതിർക്കുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചാൽ അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. സർക്കാരും ഈ വിഷയത്തിൽ കർശനമായ ഇടപെടലുകൾ നടത്തുന്നില്ല. മിനിമം വേതനം നിയമപ്രകാരം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൂമിയിലെ മാലാഖമാർക്ക് വിശപ്പില്ല എന്ന ചിന്ത സമൂഹം മാറ്റണം. ജീവിക്കാൻ ആവശ്യമായ ശമ്പളം അവർക്ക് ഉറപ്പാക്കുക തന്നെ വേണം. അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, ഇന്നത്തെ കാലത്ത് ഈ നഴ്സുമാർ വളരെ വലിയ ചൂഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നേരിടുന്നത് അല്ലേ. ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നുണ്ട്. മിക്ക ആശുപത്രികളിലും ആവശ്യത്തിന് നഴ്സുമാരില്ല എന്നതാണ് സത്യം. ഒരാൾ തന്നെ 10-15 രോഗികളെ നോക്കേണ്ടി വരുന്നുണ്ട്. ഇത് അവരുടെ ജോലിഭാരം ഇരട്ടിയാക്കുന്നു. രോഗികൾക്ക് കൃത്യമായ പരിചരണം നൽകാൻ ഇത് തടസ്സമാകുകയാണ്. തിരക്ക് കാരണം അവർക്ക് പലപ്പോഴും വിശ്രമിക്കാൻ സമയം കിട്ടില്ല. ശുചിമുറികൾ ഉപയോഗിക്കാൻ പോലും സമയമില്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട്. വാർഡുകളിൽ ഇരിക്കാൻ ഒരു കസേര പോലും പലപ്പോഴും ഉണ്ടാകില്ല. മോശമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് പല ആശുപത്രികളിലും ഉള്ളത്. സുരക്ഷിതമായ ഡ്രസ്സിംഗ് റൂമുകൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ യാത്രാ സൗകര്യം കുറവാണ്. ഇത് അവരുടെ സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഉപയോഗിക്കാൻ ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവും അവരെ അലട്ടുന്നുണ്ട്. ഗ്ലൗസുകൾ പോലും ആവശ്യത്തിന് നൽകാത്ത ആശുപത്രികളുണ്ട്. ഇതൊക്കെ സ്വന്തം സുരക്ഷയെ ബാധിക്കുമെന്ന് അവർക്കറിയാം. എങ്കിലും രോഗിയോടുള്ള പ്രതിബദ്ധത കാരണം അവർ ജോലി തുടരുന്നുണ്ട്. അധികൃതർ ഈ പ്രശ്നങ്ങൾക്ക് നേരെ എപ്പോഴും കണ്ണടയ്ക്കുന്നു. നഴ്സിംഗ് അനുപാതം കൃത്യമായി പാലിക്കാൻ നിയമം കൊണ്ടുവരണം. ഒരു നഴ്സിന് നോക്കാവുന്ന രോഗികളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. മികച്ച തൊഴിൽ സാഹചര്യം എന്നത് അവരുടെ കൂടി അവകാശമാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാരിൽ നിന്നുള്ള അതിക്രമങ്ങൾ ഇന്ന് ഒരു വലിയ പ്രശ്നമാണല്ലേ. ദിനംപ്രതി ആശുപത്രികളിൽ നഴ്സുമാർക്ക് നേരെ കയ്യേറ്റങ്ങൾ നടക്കുകയാണ്. രോഗി മരിക്കുകയോ രോഗം മൂർച്ഛിക്കുകയോ ചെയ്താൽ അവർ നഴ്സുമാരെ കുറ്റപ്പെടുത്തുന്നു. അവർക്ക് നേരെ അസഭ്യം പറയുന്നതും ആക്രമിക്കുന്നതും പതിവായി മാറി. യാതൊരു തെറ്റും ചെയ്യാതെ അവർ ഈ അപമാനങ്ങൾ സഹിക്കുന്നു. ഡോക്ടർമാരുടെ തീരുമാനങ്ങൾക്ക് പോലും നഴ്സുമാർ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇത് അവരുടെ ആത്മവീര്യം കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. സുരക്ഷയില്ലാത്ത ജോലിസ്ഥലം അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. ആശുപത്രി സംരക്ഷണ നിയമം ഉണ്ടെങ്കിലും അത് കർശനമായി നടപ്പാക്കുന്നില്ല. ആക്രമികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. സമൂഹം കൂടുതൽ ക്ഷമയോടെ ആശുപത്രികളിൽ പെരുമാറണം. മരുന്ന് നൽകാനും ചികിത്സിക്കാനും അവർക്ക് സമയം നൽകണം. സംഘടനകൾ ദേശീയമായി നഴ്സുമാരുടെ മേൽ തീർക്കരുത്. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആശുപത്രികളിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. CCTV ക്യാമറകൾ വെച്ച് സുരക്ഷ ഉറപ്പാക്കണം. അക്രമങ്ങൾ ഇല്ലാത്ത ഒരു തൊഴിലിടം അവർക്ക് വാഗ്ദാനം ചെയ്യണം. ബഹുമാനത്തോടെ അവരോട് സംസാരിക്കാനും നാം ശീലിക്കണം. അങ്ങനെ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുഖിബോൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നഴ്സിംഗ് രംഗത്തെ ജോലി പരിമിതികൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണല്ലേ. വർഷങ്ങളോളം ജോലി ചെയ്താലും അവർക്ക് പ്രമോഷൻ ലഭിക്കുന്നത് കുറവാണ്. കരിയർ വളർച്ചയ്ക്ക് പലപ്പോഴും കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ല. ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. ആശുപത്രികളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് പങ്കില്ല. ഭരണം എപ്പോഴും ഡോക്ടർമാരുടെയോ മാനേജ്മെന്റിന്റെയോ കൈകളിലാണല്ലേ. നഴ്സിംഗ് സൂപ്രണ്ട് പോലുള്ള തസ്തികകളിൽ അധികാരങ്ങൾ കുറവാണ്. അവരുടെ കഴിവുകൾ പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നുമില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ അവർക്ക് പരിശീലനവും നൽകുന്നില്ല. സ്വയം പണം ചിലവാക്കിയാണ് പലരും പുതിയ കോഴ്സുകൾ പോലും പഠിക്കുന്നത്. ഗവൺമെന്റ് മേഖലയിൽ നിയമനങ്ങൾ വളരെ വൈകിയാണ് നടക്കുന്നത്. PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും വർഷങ്ങൾ കാത്തിരിക്കണം. ഇത് കാരണം പലരും നിരാശരായി വേറെ ജോലിയിലേക്ക് തിരിയുകയാണ്. താൽക്കാലിക നിയമനങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ട്. പരിചയ സമ്പന്നരായ നഴ്സുമാർക്ക് അർഹമായ സ്ഥാനം ലഭിക്കുന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ നഴ്സുമാർക്ക് ലഭിക്കുന്ന ബഹുമാനം ഇവിടെ ലഭിക്കുന്നില്ല. അവരുടെ ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വില കൽപ്പിക്കണം. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നഴ്സുമാരെ ഉൾപ്പെടുത്തണം. നഴ്സിംഗ് റിസർച്ച് രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആവശ്യമാണ്. ഈ പരിമിതികൾ മറികടന്നാൽ മാത്രമേ ഈ മേഖല കൂടുതൽ മെച്ചപ്പെടുകയുള്ളൂ. നാട്ടിലെ കുറഞ്ഞ ശമ്പളവും മോശം സാഹചര്യങ്ങളും പലരെയും പ്രവാസിയാക്കുന്നുണ്ടല്ലേ. കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് നഴ്സുമാരാണ് വിദേശത്തേക്ക് പോകുന്നത്. അമേരിക്ക, UK, ഗൾഫ് കൺട്രീസ് എന്നിവിടങ്ങളിലാണ് അവർ ചേക്കേറുന്നത്. ഇതിനെ നാം ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിളിക്കുന്നു. മികച്ച ശമ്പളവും മെച്ചപ്പെട്ട ജീവിതവുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എങ്കിലും സ്വന്തം നാട് വിട്ടു പോകുന്നത് അവർക്ക് സങ്കടമുള്ള കാര്യമാണ്. വിദേശത്ത് അവർ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറുന്നുണ്ട്. കേരളത്തിലെ നഴ്സുമാർക്ക് ലോകമെമ്പാടും വലിയ ഡിമാൻഡാണ്. അവരുടെ അർപ്പണ ബോധവും കഴിവും അതിന് കാരണമാണ്. അവിടെ ജോലി ചെയ്ത് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ആശുപത്രികൾക്ക് മികച്ച നഴ്സുമാരെ നഷ്ടമാകുന്നുണ്ട്. ഈ കൊഴിഞ്ഞുപോക്ക് തടയാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നാട്ടിൽ തന്നെ അവർക്ക് മികച്ച ശമ്പളം നൽകാൻ നാം തയ്യാറാകണം. വിദേശ രാജ്യങ്ങളിലെ പോലെ തൊഴിൽ നിയമങ്ങൾ ഇവിടെയും വരണം. അവരുടെ സുരക്ഷയും ഭാവിയും സർക്കാർ ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ പുതിയ തലമുറ ഈ നാട്ടിൽ തന്നെ തുടരുകയുള്ളൂ. വിദേശത്ത് പോകുന്നവർ അവിടെയും പല തട്ടിപ്പുകൾക്കും ഇരയാകാറുണ്ട്. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കാൻ കർശന നിയമനം വേണം. ലോകത്തിന്റെ ഏത് കോണിലായാലും അവർ നമ്മളെ സേവിക്കുന്നവരാണ്. എന്നൊരൊറ്റ കാര്യം ഓർത്താൽ മതിയല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഈ 12 ആയിട്ടുള്ള ഇന്റർനാഷണൽ നേഴ്സസ് ഡേയോടനുബന്ധിച്ച്. അപ്പോ നമുക്ക് കേൾക്കാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
3: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
4: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക്

On loudspeaker with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നേഴ്സുമാർക്ക് വേണ്ടി സർക്കാരും മറ്റും ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, എങ്കിലും അവയൊന്നും പൂർണ്ണമായി ലക്ഷ്യം കാണുന്നില്ല എന്നതാണ് സത്യം. നഴ്സസ് കൗൺസിൽ അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുന്നു. കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികളിൽ നഴ്സുമാരെ ഉൾപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ നഴ്സുമാരുടെ ക്ഷേമത്തിനായി ചില പെൻഷൻ പദ്ധതികളുണ്ട്. ESI ആനുകൂല്യങ്ങൾ പല സ്വകാര്യ ആശുപത്രികളിലും നിർബന്ധം ിട്ടുണ്ട്. അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ചില സ്കീമുകൾ നിലവിലുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ ഈ ആനുകൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നില്ല. പല പദ്ധതികളെ കുറിച്ചും അവർക്ക് തന്നെ കൃത്യമായ അറിവില്ല. ഇത് പരിഹരിക്കാൻ കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച പല ഇൻഷുറൻസുകളും അവർക്ക് ലഭിച്ചിട്ടില്ല. നഴ്സുമാർക്കായി ഒരു പ്രത്യേക ക്ഷേമനിധി ബോർഡ് കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ വേണം. അവരുടെ ഭവന നിർമ്മാണത്തിന് കുറഞ്ഞ പലിശയിൽ ലോണുകൾ നൽകണം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കണം. വിരമിക്കൽ പ്രായം കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായ ജീവിതം വേണം. സർക്കാരിന്റെ പദ്ധതികൾ ഫയലുകളിൽ മാത്രം ഒതുങ്ങരുത്. അവ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മോണിറ്ററിംഗ് സംവിധാനം വേണം. പദ്ധതികൾ അവരുടെ അവകാശമാണ്, അല്ലാതെ ഔദാര്യമല്ല. ICU, എമർജൻസി തുടങ്ങിയ വിഭാഗങ്ങളിലെ നഴ്സുമാരുടെ ജോലി വളരെ കഠിനമാണ്. ജീവൻ മരണ പോരാട്ടം നടത്തുന്ന രോഗികളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അവിടെ ഓരോ സെക്കൻഡിലും വലിയ വിലയുണ്ട്. വെന്റിലേറ്ററുകൾ പോലുള്ള ഉപകരണങ്ങൾ അവർ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു. രോഗിയുടെ ഹൃദയമിടിപ്പും പൾസും എപ്പോഴും അവർ നിരീക്ഷിക്കുന്നു. അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ അവർ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കൂ. വലിയ ഏകാഗ്രത ആവശ്യമുള്ള ഒരു ജോലിയാണിത്. ഈ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാനസിക സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. അവർക്ക് പ്രത്യേക പരിശീലനവും അറിവും നിർബന്ധമാണ്. നവജാത ശിശുക്കളുടെ ICU പ്രവർത്തിക്കുന്നവർ വലിയ കരുതലാണ് നൽകുന്നത്. മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങളെ അവർ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നു. രക്തം കണ്ട് ഭയക്കാരി ധൈര്യത്തോടെ അവർ അപകടത്തിൽപ്പെട്ടവരെ പരിചരിക്കുന്നു. ഒരു ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ അവരുടെ കണ്ണുകളിൽ സന്തോഷം നിറയുന്നു. എന്നാൽ ഒരു മരണം സംഭവിക്കുമ്പോൾ അവർ തകർന്നു പോകുന്നു. ICU ഡ്യൂട്ടികൾ കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ആ ചിന്തകൾ അവരെ വേട്ടയാടും. എങ്കിലും പിറ്റേന്ന് അവർ നേർന്ന ചിരിയോടെ ഡ്യൂട്ടിക്ക് കയറുന്നു. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും മനുഷ്യന്റെ പരിചരണം അനിവാര്യമാണല്ലേ. നഴ്സുമാരില്ലെങ്കിൽ അത്യാഹിത വിഭാഗങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കില്ല. അവരുടെ ആ കാര്യങ്ങൾക്ക് ദൈവികമായ ഒരു ശക്തിയുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അരവിന്ദേ ആഘോഷം. Once again, we are back on Loudspeaker with me, RJ Sultana, on Astraya FM 90.9-inoppam Nattarkoppam. Yes, in the May 12th, International Nurses Day ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇത് കേൾക്കാൻ പോകുന്നത്. ആശുപത്രിക്ക് പുറത്തും നഴ്സുമാരുടെ സേവനത്തെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരാണ് ഗ്രാമങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നത്. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും അവർ കൃത്യമായി പരിചരണം നൽകുന്നു. വാക്സിനേഷൻ ഡ്രൈവുകൾ വിജയകരമാക്കുന്നത് ഇവരുടെ കഠിനാധ്വാനമാണ്. വീടുകളിൽ എത്തി രോഗവിവരങ്ങൾ അന്വേഷിക്കുവാനും അവർ സമയം കണ്ടെത്തുന്നുണ്ട്. പകർച്ചവ്യാധികൾ പടരുമ്പോൾ സർവേ നടത്താനും പ്രതിരോധിക്കാനും ഇവർ മുൻപന്തിയിലുണ്ട്. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് അവർ ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ രംഗത്ത് നഴ്സുമാർ ചെയ്യുന്ന സേവനം വിവരണാതീതമാണ്. കിടപ്പിലായ രോഗികൾക്ക് അവർ വലിയൊരു ആശ്വാസമാണ്. അവരുടെ മുറിവുകൾ കഴുകുവാനും മരുന്ന് നൽകുവാനും അവർ മടി കാണിക്കില്ല. രോഗിയുടെ അവസാന കാലഘട്ടത്തിൽ സ്നേഹവും സാന്ത്വനവും നൽകാൻ ഇവർക്കേ കഴിയൂ. സ്കൂളുകളിൽ കുട്ടികളുടെ ആരോഗ്യ പരിശോധനയിലും അവർ ഭാഗമാകുന്നുണ്ട്. പൊതുജനാരോഗ്യ രംഗം ശക്തമാകുന്നത് ഇവരുടെ സേവനം കൊണ്ടാണ്. ആരോഗ്യവകുപ്പിന്റെ പദ്ധതികൾ താഴെത്തട്ടിൽ എത്തിക്കുന്നത് ഇവരാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിലും രോഗപ്രതിരോധത്തിലും ഇവർ സജീവമാണ്. സമൂഹവുമായി ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു തൊഴിലില്ല. ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ ബഹുമാനം ലഭിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ നൽകുന്ന വേതനം ഇതിനും പകരമാകുന്നില്ല. ഗ്രാമീണ മേഖലകളിൽ ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ പോലും കുറവാണ്. കമ്മ്യൂണിറ്റി നഴ്സിംഗ് മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ സർക്കാർ ശ്രദ്ധിക്കണം. നഴ്സുമാരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അവരെ വെറും സഹായികളായി കാണുന്ന പ്രവണത നാം അവസാനിപ്പിക്കണം. ഡോക്ടർമാരെ പോലെ തന്നെ ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകളാണ് അവരും. അവരുടെ ജോലി നാം അർഹിക്കുന്ന ബഹുമാനത്തോടെ കാണണം. സിനിമകളിലും മറ്റും നഴ്സുമാരെ മോശമായി ചിത്രീകരിക്കുന്നത് നിർത്തണം. ഇത് അവരുടെ ആത്മാഭിമാനത്തെ വലിയ രീതിയിൽ വ്രണപ്പെടുത്തുന്നുണ്ട്. മാധ്യമങ്ങളും അവരുടെ പ്രശ്നങ്ങൾ ഗൌരവമായി ചർച്ച ചെയ്യണം. കുടുംബങ്ങൾ തങ്ങളുടെ കുട്ടികളെ ഈ രംഗത്തേക്ക് അയക്കാൻ മടി കാണിക്കരുത്. പുരുഷന്മാരും നഴ്സിംഗ് രംഗത്തേക്ക് ധാരാളമായി കടന്നു വരേണ്ടതുണ്ട്. അത് ഈ തൊഴിലിന് കൂടുതൽ കരുത്ത് നൽകും. നഴ്സിംഗ് ഒരു ശ്രേഷ്ഠമായ പ്രൊഫഷൻ ആണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. നമ്മൾ അവരെ മാലാഖമാർ എന്ന് മാത്രം വിളിച്ച് ഒതുക്കരുത്. അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമൂഹം ഒന്നിക്കണം. ആശുപത്രി മാനേജ്മെന്റുകളുടെ ചൂഷണത്തിനെതിരെ പൊതുസമൂഹം ശബ്ദമുയർത്തണം. നഴ്സുമാരുടെ സമരങ്ങളെ നാം പിന്തുണയ്ക്കണം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ പ്രതിസന്ധികൾക്ക് അവസരം നൽകണം. ഒരു നഴ്സ് നമ്മുടെ കുടുംബത്തിലെ അംഗമാണെന്ന് ചിന്ത എല്ലാവർക്കും വേണം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന അവരെ നാം ചേർത്ത് പിടിക്കണം. പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയായി ഈ തൊഴിൽ മാറണം. അതിനായി വലിയ മാറ്റങ്ങൾ നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകണം അല്ലെ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90.9-inoppam Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun,
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ഓസ്ട്രിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, ഇത് മെയ് 12 ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണല്ലേ. അപ്പൊ ഈ ദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ ഇതുവരെ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം അല്ലേ. ഈ അന്താരാഷ്ട്ര നേഴ്സസ് ദിനം കേവലം ഒരു ആഘോഷം മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും അല്ലെ. നഴ്സുമാരുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളും നാം കണ്ടു. അവരുടെ ആരോഗ്യവും ത്യാഗവും എപ്പോഴും ഓർക്കപ്പെടേണ്ടതാണ്. ജോലിസ്ഥലത്ത് അവർ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്ക് ഒരു അറുതി വരേണ്ടതുണ്ട്. തൊഴിൽ പരിമിതികൾ മാറി പുതിയ അവസരങ്ങൾ അവർക്ക് ലഭിക്കണം. സർക്കാർ പദ്ധതികൾ പൂർണ്ണമായും അവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് ഉറപ്പാക്കണം. കൂട്ടിരിപ്പുകാരിൽ നിന്നുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിലെ കണ്ണീർ നാം കാണാതെ പോകരുത്. ഈ ദിവസം മുതൽ അവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താം. ആശുപത്രിയിൽ പോകുമ്പോൾ അവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാം. അവരുടെ സേവനങ്ങൾക്കായി ഒരു നന്ദി വാക്ക് പറയാൻ നാം മടിക്കരുത്. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്കും ഈ ദിനത്തിൽ ആശംസകൾ നേരുകയാണ് കേട്ടോ. നിങ്ങളുടെ സേവനങ്ങൾ ഇല്ലാതെ ഈ ലോകത്തിന് മുന്നോട്ട് പോകാനാകില്ല. ആരോഗ്യരംഗത്തെ യഥാർത്ഥ പോരാളികൾ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്കിവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സ്വാരം എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. And it's me, RG Sultana, signing off.

ഗുഡ് ഈവനിങ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂസ്ഡേ ഈവനിങ്ങിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. പൊതുവേ ട്യൂസ്ഡേ എന്ന് പറയുന്നത് കുറച്ച് തിരക്കും റഷും ഒക്കെ ഉള്ള ഒരു ദിവസമാണല്ലേ, ഒരു ബിസി ഷെഡ്യൂളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ട്യൂസ്ഡേ എന്ന് പറയുന്നത്. സോ ഇന്ന് നിങ്ങളുടെ എല്ലാ തിരക്കും മാറ്റിവെച്ച് നല്ല അടിപൊളി ഗെയിം കളിക്കാനായിട്ടുള്ള സമയമാണ്. 4 മണി തൊട്ട് 6 മണി വരെ ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഗെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കറിയാം നമ്മൾ വീക്കെൻഡിൽ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്ന കാര്യം അല്ലേ. ഇനി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ ശരിയായിട്ട് ആൻസേഴ്സ് നൽകുന്നവരിൽ നിന്നും ഒരാളെയും നമ്മൾ ഫ്രൈഡേ നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. ആ ലക്കി വിന്നർക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക ജ്വല്ലറി നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് സ്വന്തമാക്കാം. സോ സമ്മാനം സ്വന്തമാക്കാനായിട്ടും എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ആദ്യം ഒരു സൂപ്പർ ഹൈറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ദുരന്തർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
1: കിടലം ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഖുഷി മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 13 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും, ആ ഒരു ഓഡിയോ കേട്ടിട്ട് അതേത് സിനിമയിലേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഓഡിയോ ഇതാണ്.
1: ഗോപാലകൃഷ്ണൻ നായർ 5 വർഷം മുമ്പ് എനിക്കൊരു വാക്ക് തന്നെ, എന്ന് എന്റെ അക്കൗണ്ടിൽ 5 കോടി റുപ്യ വരുന്നു, അന്ന് നിങ്ങളുടെ മോള് എനക്കുള്ളതാണ്. ഓർമ്മയില്ല? നിങ്ങൾ ആ വാക്ക് വലിക്കേണ്ട സമയമായിരിക്കുന്നു. എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ പരിശോധിക്കാം.
2: ബാങ്ക് സ്റ്റേറ്റ്മെന്റ്?
0: യെസ്, ഇതാണ് ഓഡിയോ. ഇത് ഏത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. കുറച്ച് ക്ലൂസ് പറയാനായിട്ടാണെങ്കിൽ, ഗോദ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ള നമ്മുടെ രാകേഷ് മണ്ഡോഡിയാണ് ഇതിന്റെ റൈറ്ററായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിലെ നായകനൊരു സകലകലാ വല്ലഭനാണ് കേട്ടോ. ആക്ടിങ്, സിംഗിങ്, ഡിറക്ഷൻ, അങ്ങനെ എല്ലാ ഫീൽഡിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് ഇതിലെ ഹീറോ ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കല്യാണം ആലോചിക്കുന്ന സമയത്തുണ്ടല്ലോ, പലപ്പോഴും വില്ലനായിട്ട് മാറുന്ന 2 കാര്യങ്ങളാണ് ഈ സിനിമയുടെ പേര് എന്ന് പറയുന്നത് കേട്ടോ. സോ ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാം, വിളിച്ചു പറയാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-90-0474-291-90-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-90-0. ഇനി നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിഡിലൻ ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി അനിയൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 7 ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
3: ഗോപാലകൃഷ്ണൻ നായർ 5 വർഷം മുമ്പ് എനിക്കൊരു വാക്ക് തന്നു. എന്ന് എന്റെ അക്കൗണ്ടിൽ 5 കോടി റുപ്യ വരുന്നു, അന്ന് നിങ്ങളുടെ മോള് എനിക്കുള്ളതാണ്. ഓർമ്മയില്ല? നിങ്ങൾ ആ വാക്ക് വലിക്കേണ്ട സമയമായിരിക്കുന്നു. എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ പരിശോധിക്കാം.
4: ബാങ്ക് സ്റ്റേറ്റ്മെന്റ്?
5: യെസ്. ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഒരു ജാതി ജാതകം. മെൽവിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഒരു ജാതി ജാതകം എന്ന് തന്നെയാണ്. സോബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഒരു ജാതി ജാതകം. അഭിഷേക് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഒരു ജാതി ജാതകം. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ചാർലി, മനു, സിന്ധു ചേച്ചി, ഹരിത, ശ്രീപ്രിയ, അതുൽ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഒരു ജാതി ജാതകം. ഫൈനലി സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മിസ്റ്റർ മരുമകൻ എന്നുള്ളതാണ്. നമ്മുടെ സാജൻ ചേട്ടന്റെ മേരിക്കുട്ടി ചേച്ചിയുടെയും ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒരു ജാതി ജാതകം എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എല്ലാവരും കേട്ടത്. നമ്മുടെ പ്രിയ താരമായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ഈ ഒരു സിനിമ ശരിക്കും കല്യാണം കഴിക്കാനായിട്ട് നടക്കുന്ന ഒരു യുവാവിന്റെ രസകരമായിട്ടുള്ള കഥ പറയുന്ന സിനിമയാണ്. മാത്രമല്ല മലബാറിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സിനിമയിൽ നമ്മുടെ നിഖില, വിമൽ, അതുപോലെ തന്നെ ഇഷ തൽവാർ, ബാബു ആന്റണി തുടങ്ങിയ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ അണിനിരക്കുന്നുണ്ട് കേട്ടോ. ഈ കല്യാണം നോക്കുന്ന സമയത്ത് ഈ ജാതിയും ജാതകവും ഒക്കെ കാരണം പണി കിട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ റൈഡ് ആയിട്ടുള്ള സിനിമയാണ് ഒരു ജാതി ജാതകം എന്ന സിനിമ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, ഇനിയും ഒരുപാടധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അടുത്ത ഓഡിയോ ഇതാണ്.
6: मेरा बंगला का अंदर आने को ताकत कहां से मिला?
7: क्या समझा तू?
6: मैं शिवाजी राव हूं, गरीब ब्लॉक का एक ही मंत्री, सिर्फ एक लायक हूं। मेरे साथ खेलेगा ना तेरे को खत्म करूंगा, समझा?
7: कुट्टी कृष्णा
6: इंदे राजा तो तुम क्या बोलता.
5: യെസ്, നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന്റെ ഒരു അട്ടിപൊളി കിടിലൻ സിനിമയാണ്. നമ്മുടെ സിബി മലയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആൻഡ് രഞ്ജിത് തിരക്കഥ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സൂപ്പർഹിറ്റ് സിനിമയിൽ നമ്മുടെ ദിവ്യ ഉണ്ണിയാണ് ലാലേട്ടന്റെ അനീത്തിക്കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രധാനപ്പെട്ട ക്ലൂസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ കേട്ട ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓഡിയോ കേൾക്കാത്തവർക്കായിട്ട് ഒന്നുകൂടി കേൾപ്പിക്കാം. ഓഡിയോ ഇതാണ്.
6: मेरा बंगला का अंदर आने को ताकत कहां से मिला?
7: क्या समझा तू?
6: मैं शिवाजी राव हूं, गरीब ब्लॉक का एक ही मंत्री, सिर्फ एक लायक हूं। मेरे साथ खेलेगा ना तेरे को खत्म करूंगा, समझा?
7: कुट्टी कृष्णा
6: इंदे राजा तो तुम क्या बोलता?
5: अब आंसर्स पोनोडे टू द नंबर 0472919090474719109909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യെസ് എങ്ങനെ ധൂം മൂവിയിൽ ഒരു കലക്കൻ ട്രാക്ക് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 42 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ
1: ഇതായിരുന്നു. ശിവാജി റാവു ഗരീബ് ലോക മന്ത്രി मेरे साथ खेलेगा ना तेरे को खत्म करूंगा सच्चा
2: कुट्टी कृष्णा
1: यंदे राजा तो तुम क्या तुम बोलता.
0: യെസ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. രാജീവ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉസ്താദ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉസ്താദ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉസ്താദ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നരസിംഹം. അനുപമ, ഷെറിൻ, മനു, ഹരിത, കീർത്തന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഉസ്താദ് എന്ന് തന്നെയാണ്. മെൽവിൻ, കാർത്തിക്, മേരിക്കുട്ടി ചേച്ചി, സാജൻ ആൻഡ് ഫൈനലി കിരൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഉസ്താദ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഉസ്താദ്. നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ ഹൈറ്റ് മൂവിയാണ് ഉസ്താദ് എന്ന് പറയുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു സീൻ കാണാനായിട്ട് അടിപൊളിയാണ്. നമ്മുടെ കൊച്ചിൻ ഹനീഫ പറയുന്ന ആ ഒരു ഹിന്ദി ലാംഗ്വേജ് അടിപൊളിയാണ്. ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം ആ ഒരു ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ അടിപൊളിയായിട്ട് ഒരു സ്റ്റൈലിഷ് ആയിട്ട് എത്തിയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള സിനിമ കൂടിയാണ് ഉസ്താദ്. പരമേശ്വരൻ എന്ന സാധാരണക്കാരിൽ നിന്ന് ഉസ്താദ് എന്ന ബിസിനസ് മാഗ്നറ്റും ഡോണുമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഉസ്താദ് ഈസ് എ റൈറ്റ് ആൻസർ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ടൈമാണ്. അടുത്ത ഓഡിയോ ഇതാണ്.
3: നമസ്കാരം.
4: രാഷ്ട്രീയക്കാരന്റെ തിരക്ക് സാറിന് അറിയാലോ.
3: പിന്നെ ഉപതെരഞ്ഞെടുപ്പല്ലേ.
4: അതെ.
3: ഒറ്റക്ക് നിക്കാൻ പേടിയുണ്ടാ?
4: ഇല്ല, ഞാൻ പിന്നെ ഒറ്റക്കല്ലല്ലോ. ഏതെങ്കിലും ഒരു മുന്നണിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സാധാരണ നിക്ക.
3: ഞാൻ ആല ചോദിച്ച ഈ കൂട്ടിൽ ഒറ്റക്ക് നിക്കാൻ പേടിയുണ്ടോ?
0: യെസ്, ഇതാണ് ഓഡിയോ. ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ക്ലൂസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ടുള്ള റോഡിലെ കുഴിയാണ് ഈ സിനിമയിലെ ഒരു മെയിൻ വില്ലനായിട്ട് എത്തിയിട്ടുള്ളത്. റോഡിലെ കുഴി കാരണം പണി കിട്ടിയിട്ടുള്ള ഒരു പാവം കള്ളൻ മന്ത്രിക്കെതിരെ കോടതിയിൽ പോരാടുന്നതാണ് ഈ ഒരു സിനിമയുടെ രസകരമായിട്ടുള്ള കഥ എന്ന് പറയുന്നത്. മാത്രമല്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സംവിധാനം ചെയ്തിട്ടുള്ള രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ഈ ഒരു കോഡ് റൂം ഡ്രാമ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ ചോക്ലേറ്റ് ബോയ് ആയിട്ടുള്ള ചാക്കോച്ചൻ ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് കൂടിയാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത്. 2022 റിലീസായിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് കൂടിയാണ്. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. Get to the number 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
1: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: ഒപ്പം.
1: എനിക്ക് കുറെ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: നമസ്കാരം
2: സർ.
1: തിരക്കല്ലേ?
2: കുറച്ച് രാഷ്ട്രീയക്കാരന്റെ തിരക്ക് സാറിന് അറിയാലോ.
1: പിന്നെ ഉപതെരഞ്ഞെടുപ്പല്ലേ?
2: അതെ.
1: ഒറ്റക്ക് നിൽക്കാൻ പേടിയുണ്ടാ?
2: ഇല്ല, ഞാൻ പിന്നെ ഒറ്റക്കല്ലല്ലോ, ഏതെങ്കിലും ഒരു മുന്നണിന്റെ ഭാഗമായിട്ടാണ് ഞാൻ സാധാരണ നിൽക്കുക.
1: ഞാൻ അല്ല ചോദിച്ചാ, ഈ കൂട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ പേടിയുണ്ടോ?
0: യെസ്. ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. റിഷാദ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എന്നാ താൻ കേസുകൊട്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എന്നാ താൻ കേസുകൊട്. മനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എന്നാ താൻ കേസുകൊട്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എന്നാ താൻ കേസുകൊട്. രാജീവ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എന്നാ താൻ കേസുകൊട്. മനു, വിഷ്ണുമായ, ശ്രീപ്രിയ, അഖിൽ, അരവിന്ദ്, കീർത്തന, മഹിമ ആൻഡ് സിന്ധു ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, എന്നാ താൻ കേസുകൊട്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പട. ആൻഡ് ഫൈനലി സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വർണ്ണത്തിൽ ആശങ്ക എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ സാജൻ ചേട്ടന്റെയും അതുപോലെ മേരിക്കുട്ടി ചേച്ചിയുടെയും ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോരിക്കാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്നാ താൻ കേസുകൊട് എന്നുള്ളതാണ് കേട്ടോ. 2022 റിലീസ് ആയിട്ടുള്ള ഈ ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് ചിരി വിരുന്ന് സമ്മാനിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. നമ്മുടെ കുഞ്ചാക്കോ ബോബിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നാണ് ഈ സിനിമയിലെ കൊഴുമൽ രാജീവൻ എന്ന ആ ഒരു ക്യാരക്ടർ. കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുള്ള ഈ ഒരു സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നത്തെയാണ് വളരെ രസകരമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ചാക്കോച്ചു മാത്രമല്ല, ഇതിലെ മജിസ്ട്രേറ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആളും ബാക്കി വക്കീലന്മാരും ആ ഒരു ഓട്ടോ ഡ്രൈവറും അങ്ങനെ ഇതിൽ വന്നിട്ടുള്ള ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. മാത്രമല്ല ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് എന്നാ താൻ കേസുകൊട്. ബെസ്റ്റ് പോപ്പുലർ ഫിലിം, അതുപോലെ നമ്മുടെ കുഞ്ചാക്കോ ബോബിന് ബെസ്റ്റ് ആക്ടർ ഉള്ള അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണ്. ബെസ്റ്റ് ഫിലിം വിത്ത് പോപ്പുലർ അപ്പീൽ ആൻഡ് എസ്തെറ്റിക് വാല്യൂ, ബെസ്റ്റ് ജൂറി അവാർഡ് ഫോർ ആക്ടിംഗ്, ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ, അതുപോലെ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ ബെസ്റ്റ് ആക്ടർ ഡിറക്ടർ, ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ് തുടങ്ങിയ ഒരുപാടധികം ഇഷ്ടംപോലെ അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു അടിപൊളി സിനിമ തന്നെയാണ് എന്നാ താൻ കേസുകൊട്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
3: നമ്മളിങ്ങനെ ഇറ്റ്സ് നോട്ട് വെരി അല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിങ്ങനെ സംസാരിക്കുന്നതിൽ ചെറിയൊരു അപകടമുണ്ട്.
4: അതെന്താ?
3: അല്ല, ബേസിലൊരു സംസാരമുണ്ട്. നമ്മൾ തമ്മിൽ എന്തോ ഒരു ഇഷ്ടത്തിലാണെന്ന്.
4: ഓ മൈ ഗോഡ്, റിയലി
5: റിയലി അബ്ബായിക്ക് അറിയാവുന്ന പതാനഹി.
0: യെസ്, ഇതാണ് ഓഡിയോ. ഈ ഒരു സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ കഥകൾ പറയുന്ന ഒരു സിനിമയാണ്. അറബിക്കടലിൻ്റെ ബ്യൂട്ടി മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമയുടെ വലിയൊരു ഭാഗം തന്നെ നടക്കുന്നത്. മാത്രമല്ല നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയ സംവിധായകനായിട്ടുള്ള സച്ചി ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. സോ ആൻസേഴ്സ് കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0471 9090 4 7 4 2 9 1 9 0 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 9 0. ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിഡിലൻ ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി സ്റ്റുഡൻറ് ഓഫ് ദ ഇയർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ വാളകം. ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
0: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
3: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച

0: വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: നമ്മളിങ്ങനെ ഇറ്റ്സ് നോട്ട് വെരി അല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിൽ ചെറിയൊരു അപകടമുണ്ട്.
3: അതെന്താ?
2: അല്ല, ബേസിലൊരു സംസാരമുണ്ട്. നമ്മൾ തമ്മിൽ എന്തോ ഒരു ഇഷ്ടത്തിലാണെന്ന്.
3: ഓ മൈ ഗോഡ്, റിയലി?
4: റിയലി അബ്ബായിക്ക് അറിയാവുന്ന പതാനഹി.
5: യെസ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അനാർക്കലി. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അനാർക്കലി. രാജീവ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അനാർക്കലി. റിഷാദ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അനാർക്കലി. മെൽവിൻ, സൗബിൻ, കീർത്തന, മനു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അനാർക്കലി എന്ന് തന്നെയാണ്. ഹരിത, വേദിക, ശ്രീപ്രിയ, അനു, അഖിൽ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു അനാർക്കലി. മീനാക്ഷി ആൻഡ് ഫൈനലി വിഷ്ണു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് അനാർക്കലി എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. അനാർക്കലി എന്ന സിനിമയിലെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇവിടെ എല്ലാവരും കേട്ടത്. 2015 റിലീസ് ആയിട്ടുള്ള ഈ ഒരു സിനിമ ശരിക്കും പ്രണയത്തിന്റെ ഒരു സെലിബ്രേഷൻ തന്നെയായിരുന്നു അല്ലേ? ശാന്തനുവും നാദരിയും തമ്മിലുള്ള ഒരു ഡീപ്പ് ലവ് സ്റ്റോറി മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നമ്മുടെ പൃഥ്വിരാജ്, ബിജു മേനോൻ കോംബോയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഹ്യൂമറും സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ അനാർക്കലി എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അടുത്ത ഓഡിയോ ഇതാണ്.
6: നല്ല ആളാട്ടാ, പോലീസിനെ കണ്ടപ്പോ ഭായി എന്തൊരു ഓട്ടോ ഓടിയത്. ഞാനാണെങ്കിൽ പേടിച്ചും പോയി. പിന്നെ RCB-ക്കിലെ അഡ്രസ് അപ്പൊ ഒരു കണക്കിന് വണ്ടി ഇവിടെ എത്തിച്ചു. എനിക്കാണെങ്കിൽ കാറെ കുടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാടാ ഈ പണ്ടാറ്
7: ഓടിക്കാനായിട്ട്. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇനി ഞാൻ നിങ്ങളോട് വന്നാൽ ശരിയാവില്ല.
5: നമ്മുടെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിന്റെ ഒരു അട്ടിപൊളി കിടിലൻ മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഒരു മാസമായിട്ടുള്ള മൂവിയിലെ ഓഡിയോ ക്ലിപ്പാണ്. ഉദയകൃഷ്ണ, CBK തോമസ് ടീമിന്റെ തിരക്കഥയിൽ നമ്മുടെ ജോഷി സർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് കൂടിയാണ്. ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു പേരിലാണ്. ആ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. സോ തൽക്കാലം ഞാനത് പറയുന്നില്ല. എന്തായാലും ആൻസേഴ്സ് അറിയിക്കാനായിട്ടുള്ള ഒരു ടൈമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-909-0-0-7-4-2-9-1-9-0-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0-0-0.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര. കിടലൻ ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് RJ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
8: നല്ല ആളാട്ടാ, പോലീസിനെ കണ്ടപ്പോ ഭായി എന്തൊരു ഓട്ടോ ഓടിയത്. ഞാനാണെങ്കിൽ പേടിച്ചും പോയി. പിന്നെ RCB അഡ്രസ് അപ്പൊ ഒരു കണക്കിന് വണ്ടി ഇവിടെ എത്തിച്ചു. എനിക്കാണെങ്കിൽ കാറെ കുടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാടാ ഈ പണ്ടാറ് ഓടിക്കാനായിട്ട്.
9: പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇനി ഞാൻ നിങ്ങളോട് വന്നാൽ ശരിയാവില്ല.
7: യെസ്, ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
10: ഹലോ
7: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാണ്?
10: ഗുഡ് ഈവനിങ്, ഇത് പുത്തൂർന്ന് അജയ്മണി.
7: അജയ്മണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
10: മഴയുണ്ട് വിശേഷങ്ങൾ.
7: മഴയാണ് ഏറ്റവും വലിയ വിശേഷം അല്ലേ? മഴയാണ്, അതുകൊണ്ട് ചൂടിനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. എന്നേ കിട്ടി അല്ലേ. ഓക്കെ, ചായ ഒക്കെ കുടിച്ചോ?
10: ഇല്ല, ഇച്ചിരി കഴിയും.
7: ഇച്ചിരി കഴിയും. മണിച്ചേച്ചി എന്തി? തൊട്ടടുത്ത് കിടപ്പുണ്ട്. അപ്പൊ മഴയൊക്കെ ഒരു ചായ കുടിച്ചിട്ട് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ മേലായിരുന്നോ? എന്തേ? ഓക്കെ, മണിച്ചേച്ചിയോട് അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? സിനിമ ഏതാണെന്ന് മനസ്സിലായോ?
10: സിനിമ ഏതാണെന്ന് മനസ്സിലായി.
7: മനസ്സിലായി. ആ, സിനിമ ഏതാണ്? അടിസക്കെ. റൺവേ ആണോ? ഒരു മാറ്റവും ഇല്ല, റൺവേ തന്നെയാണോ? ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം. ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഈ സിനിമയിൽ നമ്മുടെ ദിലീപ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിന്റെ പേരറിയാമോ? ഭായി. നമ്മുടെ മുരളീനെ വിളിക്കുന്ന പേരല്ലേ. നമ്മുടെ ഈ ഒരു ആ ഒരു പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. കിട്ടുന്നുണ്ടോ?
10: ഇല്ല.
7: വാളയാർ പരമശിവം, അതാണ് പേര്. രണ്ടു പേരുണ്ടായിരുന്നു, ഒന്ന് ഉണ്ണിയും പിന്നെ മറ്റൊരു പേര് വാളയാർ പരമശിവം. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് അജിമണി ചേട്ടനാണ്. അജിമണി ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റൺവേ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാട്സപ്പിലും കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു റൺവേ. അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജോഷി സംവിധാനം ചെയ്ത റൺവേ. അതുപോലെ അജിമണി ചേട്ടൻ മെസ്സേജ് അയച്ചും പറഞ്ഞിട്ടുണ്ട് റൺവേ. അതുപോലെ ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു റൺവേ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു റൺവേ. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു റൺവേ. മനു, ഹരിത, മെൽവിൻ, കീർത്തന, അനു, ഹരിത, മീനാക്ഷി ആൻഡ് ഫൈനലി വിഷ്ണുമായ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് റൺവേ എന്ന് തന്നെയാണ്. സോ എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. നമ്മുടെ ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ് കഥാപാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു റൺവേ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അടുത്ത ഓഡിയോ ഇതാണ്.
11: എന്താ കോരാ, ഇന്ന് മീൻകുട്ടി ഒന്നും കാണുന്നില്ലല്ലോ. ഇന്ന് കച്ചവടത്തിനൊന്നും പോയില്ലേ
12: മുതലാളി?
13: ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇപ്പൊ മീൻ കച്ചവടം ഇല്ല. ഞാനിപ്പോ കോൺട്രാക്ടർ അല്ലേ?
12: ആ, അതേതായാലും നന്നായി. മീൻ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്ത് വാങ്ങിക്കുന്നത് വളരെ നല്ല ബിസിനസ്സാ. അതിരിക്കട്ടെ, നിന്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ പറമ്പില് പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ.
7: യെസ്, നമ്മുടെ കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മുടെ ജോണി ആന്റണി ഡിറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090474 7914219909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
5: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: സ്പാനിഷ് മസാല എന്ന സിനിമയിലെ ഒരു കലക്കൻ ട്രാക്ക് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
1: എന്താ പോരാ, ഇന്ന് മീൻകുട്ടി ഒന്നും കാണുന്നില്ലല്ലോ. ഇന്ന് കച്ചവടത്തിനൊന്നും പോയില്ലേ
2: മുതലാളി?
3: ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഇപ്പൊ മീൻ കച്ചവടം ഇല്ല. ഞാനിപ്പൊ കോൺട്രാക്ടർ അല്ലേ?
2: ആ അതെ, ഏതായാലും നന്നായി. മീൻ മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്ത് വാങ്ങിക്കുന്നത് വളരെ നല്ല ബിസിനസ്സാ. അതിരിക്കട്ടെ, നിന്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ പറമ്പില് പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ.
0: യെസ്, ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അലൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഭയ്യ ഭയ്യ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഭയ്യ ഭയ്യ. ചന്ദ്രബോസ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഭയ്യ ഭയ്യ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മാസ്റ്റേഴ്സ്. മനു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഭയ്യ ഭയ്യ. അപർണ, കീർത്തന, അനു, സോബിൻ, അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഭയ്യ ഭയ്യ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഇൻസ്പെക്ടർ ഗാർഡ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഭയ്യ ഭയ്യ. ഭയ്യ ഭയ്യ എന്ന സിനിമയിലെ ഒരു ഓഡിയോ ക്ലിപ്പാണ് എല്ലാവരും കേട്ടത്. 2014 റിലീസായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു അടിപൊളി സിനിമ തന്നെയാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക ജ്വല്ലറി നൽകുന്ന ഒരു കലക്കൻ സമ്മാനം സ്വന്തമാക്കാം. സോ എല്ലാവരും മസ്റ്റായിട്ടും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ എ പി എൽ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കണം. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് നേർന്നുകൊണ്ട് ഇറ്റ്സ് മി ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മണ്ണുരുണ്ട മേള മണ്ണുരുണ്ട മേളേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

മലയാളത്തിന്റെ ഭാഷാതിർത്തികൾക്കപ്പുറം സഞ്ചരിക്കുന്ന മനോഹരമായ സിനിമ. പിടിച്ചിരുത്താനുള്ള ഗിമിക്കുകളോ കെട്ടുകാഴ്ചകളോ ഇല്ലാതെ പ്രേക്ഷകർക്ക് മുൻപിൽ ഒഴുകിപ്പരന്ന സിനിമ. കിഷ്കിണ്ടകാന്ഡം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അതേ ടീം ഒന്നിക്കുന്നുവെന്നതായിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുരിയാച്ചൻ എന്ന ടാഗ്ലൈനുമായി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിച്ച എക്കോ എന്ന സിനിമയാണ് ഇന്നത്തെ ക്ലാബോർഡ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: കാട്ടുകുന്ന് എന്ന മലയോര മേഖലയിലെ ഒരു എസ്റ്റേറ്റിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ടാഗ് ലൈനിൽ പറയുന്നത് പോലെ കുരിയാച്ചൻ എന്ന കഥാപാത്രത്തിന്റെ ഒടുങ്ങാത്ത കഥകളുടെ ഒരു ഏടാണ് ഈ സിനിമ. ദിൻജിത് ബാഹുൽ ടീമിന്റെ മറ്റൊരു ക്ലാസ് പണ്ട് എക്കോ. ഈ സിനിമയെ ഏറ്റവും ലളിതമായി ഇങ്ങനെ അടയാളപ്പെടുത്താം. 5 വർഷമായി കാണാതായ കുരിയാച്ചൻ എന്ന ഡോഗ് ബ്രീഡറെ അന്വേഷിച്ച് പലരും കാട്ടിക്കുന്നിലെത്തുന്നു. കുരിയാച്ചന്റെ ഭാര്യയും അവിടുത്തെ കെയർ ടേക്കറുമായ PSഉം അവിടെ ഉണ്ടാകുന്ന നിഗൂഢമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ കഥ.
1: ഓരോരുത്തർക്ക് ഓരോ നേരത്തെ ഓരോ തോന്നും, അതുകൊണ്ടുള്ള കാലക്കെടുകൾ. ഇതിപ്പോ എന്താ ഒരു നേവികൾ?
2: കുരിയാച്ചൻ നേവികാർക്കും പട്ടിക്കുന്നുള്ള സപ്ലൈ നടവാണ്ടായിരുന്നു.
3: തായ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് കുരിയാച്ചന്റെ കുറെ അടുപ്പക്കാര് ക്യാമ്പ് ഡ്യൂട്ടിയുണ്ട്.
0: മലയാള സിനിമയിൽ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും മികച്ച മിസ്റ്ററി ത്രില്ലറുകളിൽ ഒന്നായാണ് എക്കോ വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്ലോ പേസ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രേക്ഷകന്റെ ക്ഷമയെ പരീക്ഷിച്ച് ഒടുവിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ സിനിമ. ഒരുപാട് അടരുകളുള്ള സിനിമ കൂടിയാണ് എക്കോ. മനുഷ്യനേക്കാൾ നായ്ക്കളെ സ്നേഹിച്ചിരുന്ന കുരിയാച്ചൻ, നായ്ക്കൾ സംരക്ഷിക്കുന്ന മലമുകളിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുരിയാച്ചന്റെ ഭാര്യ, സിനിമയിലുടനീളം ഒരു മെറ്റഫർ പോലെ നിറഞ്ഞു നിൽക്കുന്ന മലേഷ്യൻ ഇനമായ ഒരു നായ, അങ്ങനെ പറയാനും അറിയാനും ഒരുപാടുണ്ട് ഈ സിനിമയിലെ ഓരോന്നിനെ കുറിച്ചും.
1: മോഹൻ ബോധൻ സാർ,
4: അപ്പുട്ടി.
1: അതെ, 8 മണിക്ക് എത്ര തോമസ് സാർ പറഞ്ഞിരുന്നു.
4: കഴിച്ചോ?
1: ഞാൻ കഴിച്ചിട്ടാണ്.
4: ഫൈൻ, നമുക്കത് വിടാം. ഈ ബാഗൊക്കെ ഒന്ന് ജീപ്പിലേക്ക് വെച്ച്.
1: കർണാടകത്തിലെ ബ്രഹ്മഗിരി ഫോറസ്റ്റിലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാട്ടുവന്നായി പറഞ്ഞു സാർ.
4: അപ്പൊ അവിടെ നിന്ന് കർണാടക കാണാം.
1: പിന്നെ ഈ പൽചക്രമില്ലേ, പൽചക്രം, അത് കൂട്ട് മലകളിലെ ഒരു പൽചക്രം ആ ഏരിയ.
5: ഇങ്ങനെ പെണ്ണം ഞങ്ങളുടെ ഇങ്ങോട്ട് കയറി കയറി
1: ഒന്ന് കേരളമാണെങ്കിൽ തൊട്ടപ്പുറത്തെ മല കർണാടകം, പിന്നെ കേരളം.
0: ആരാണ് കുരിയാച്ചൻ? സിനിമയുടെ തുടക്കം മുതൽ പ്രേക്ഷകരും തേടുന്നത് ആ കഥാപാത്രത്തെയാണ്. അയാളെ തേടി വരുന്നവർ, അയാളുടെ വിശ്വസ്തർ, അയാളോട് പകയുള്ളവർ എന്നിങ്ങനെ പലരിലൂടെ കുരിയാച്ചന്റെ കഥാപാത്രം തെളിഞ്ഞു വരുന്നുണ്ട് ഈ സിനിമയിൽ. നായകനാണോ വില്ലനാണോ എന്നൊരു തീർപ്പിലെത്താൻ കഴിയാത്ത വിധം സംഭവ ബഹുലമാണ് അയാളുടെ ജീവിതം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Bol.
1: ബാഹുൽ രമേശിന്റെ തിരക്കഥയും ഛായാഗ്രഹണവുമാണ് എക്കോ സിനിമയുടെ നട്ടെല്ല്. കിഷ്കിന്റെ കാണ്ഡം പോലെ തന്നെ വളരെ പതുക്കെ കഥ പറഞ്ഞ് പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിലാണ് ഈ സിനിമയും ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തുക്കളുടെ ഗണത്തിലേക്ക് കസേര ഉറപ്പിക്കുന്നുണ്ട് എക്കോയിലൂടെ ബാഹുൽ രമേശ്.
2: കുരിയച്ഛനെ കുറിച്ച് അന്വേഷണമൊക്കെ എങ്ങനെ നടക്കുന്നു?
3: എന്ത് അന്വേഷണം, അഞ്ചാറ് കൊല്ലമായില്ലേ. ഒരിക്കലും കണ്ട് പെരുമ്പാവൂരുള്ള പെണ്ണുമ്പിള്ള കാണാൻ പോയത് പത്രത്തിലുണ്ടായിരുന്നു. ഇങ്ങോട്ടാണെങ്കിൽ കത്തുകൾ മാത്രമേ വരാറുള്ളൂ. എവിടെ ആണെങ്കിലും പോലീസെ മണിപ്പിച്ചെത്താനുള്ള പാതി സമയം വേണ്ട കുര്യച്ചന് മുങ്ങാൻ.

0: കഥ നടക്കുന്നത് കാട്ടുകുന്ന് എന്ന ഹൈറേഞ്ച് മേഖലയിലാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവിടുത്തെ പ്രശസ്തനായ ഒരു ഡോഗ് ബ്രീഡർ ആയിരുന്നു കുരിയാച്ചൻ. എന്നാൽ 5 വർഷം മുൻപ് നിഗൂഢമായ സാഹചര്യത്തിൽ കുരിയാച്ചനെ കാണാതാകുന്നു. കുരിയാച്ചൻ എവിടെ പോയി? അയാൾക്ക് എന്തു പറ്റി? ഈ ചോദ്യങ്ങളാണ് ഈ സിനിമയുടെ അടിസ്ഥാനം. കേട്ടറിവുകളും നേരറിവുകളും കൊണ്ട് ഭ്രമിപ്പിക്കുന്ന ഒരു കഥാപാത്ര സൃഷ്ടി കുരിയാച്ചന് തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ് ഒരുക്കിയിട്ടുണ്ട്.
1: ഇതിനു മുമ്പ് ആരെങ്കിലും പിയൂസിനെ വന്ന് കണ്ടിട്ടുണ്ടോ? കുരിയാച്ചനെ കുറിച്ച് അന്വേഷിക്കാൻ
2: പോലീസും ക്രൈംബ്രാഞ്ച് ഒക്കെ വന്നായിരുന്നല്ലോ. പാപ്പൻ സാറിനറിയ?
1: പോലീസ് അല്ലാതെ
2: ആ ഞാൻ വന്നു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു കുട്ടറി കാണാൻ വന്നായിരുന്നു. ആളും പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ലേശം പെശകിലായിരുന്നു. കുര്യസിനെ കുറിച്ച് വിവരം കിട്ടുവാണെങ്കിൽ കത്തയക്കണം എന്ന് പറഞ്ഞു. കോഴിക്കോടുള്ള ഏതൊരു

0: തമ്മിലുള്ള ബന്ധം പോലും ഒരു മെറ്റഫറായി സിനിമയിൽ നിറയുന്നുണ്ട്. സിനിമയിൽ നായ്ക്കൾ വെറും മൃഗങ്ങളായല്ല, മറിച്ച് കഥയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങളായി തന്നെയാണ് വരുന്നത്. ഒരു നായയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്, അവർക്ക് ആരോടാണ് കൂറു കൂടുതൽ, ഈ ചോദ്യങ്ങൾ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്.
1: സാറ് കക്കയം പോലീസ് ക്യാമ്പ് കേട്ട് കാണുമല്ലോല്ലേ. തായ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് കുര്യച്ചന്റെ കുറെ അടുപ്പക്കാർ ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. നാട്ടിലെ കുന്തിരടി മടുക്കുമ്പോൾ കുര്യച്ചൻ ഇടയ്ക്കേക്ക് അങ്ങോട്ടില്ല ഒരു പട്ടിയും കൊണ്ട്. കുറെ പേരന്ന് നക്സൽ ലെവൽ അകത്തായിരുന്നല്ലോ. ഉരുട്ടി പദം വരുമ്പോൾ ഒരു സമയം ഒരാളെ വെച്ച് ഒരു മുറിയിലോട്ട് കയറ്റിവിടും, വാതിൽ പുറത്തുനിന്ന് പൂട്ടും. അകത്താ കയറിയാളും കുര്യച്ചനും പിന്നെ പട്ടി മാത്രം. കുര്യച്ചൻ അസാധ്യ ഡോക്ടർ എന്നായിരുന്നു അറിയാലോ, പറയുന്ന എന്തും പട്ടി. അന്ന് കുര്യച്ചൻ എന്നൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറിയെ കയറി അനുഭവിച്ചവർക്ക് മാത്രം ഇന്നും അറിയാം.
0: കുര്യാച്ചൻ പോയതിനു ശേഷം ആ നായ്ക്കൾ ആരുടേതാണ് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും കഥാസന്ദർഭങ്ങളിൽ വരുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ ട്രെയിൻ ചെയ്ത നായ്ക്കളെയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യർ സംസാരിക്കുന്നത് പോലെ തന്നെ നായ്ക്കളുടെ കുരയും അവയുടെ ചലനങ്ങളും ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗ് പോലെയാണ് സംവിധായകൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവയുടെ കണ്ണുകളിലൂടെയും ശബ്ദത്തിലൂടെയും ഒരുതരം ഭയവും നിഗൂഢതയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. പ്രകൃതിയും മനുഷ്യരും നായ്ക്കളും അടങ്ങിയ ഒരു വലിയ ലോകത്തെ യുക്തിഭ്രമമായി കാഴ്ചകളിലൂടെ അനുഭവിപ്പിക്കുന്നുണ്ട് സംവിധായകൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എക്കോ എന്ന സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് അതിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ്. താരപ്പകിട്ടിനേക്കാൾ ഉപരി കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ കാസ്റ്റിംഗ് ആണ് സംവിധായകൻ ദിൻജി തയ്യത്താൻ ഇതിൽ നടത്തിയിരിക്കുന്നത്. പ്രകടനങ്ങളിൽ കയ്യടി നേടുന്നത് സന്ദീപ് പ്രദീപാണ്. സിനിമയിൽ സന്ദീപിന്റെ കഥാപാത്രം നൽകുന്ന ചില മൊമെന്റുകളുണ്ട്, ചില ചിരികളും ആക്ഷനും കഥ പറച്ചിലും. ഇത് അവന്റെ കാലമല്ലേ എന്ന് ആരും പറഞ്ഞു പോകുന്ന ഒരു പ്രകടനം. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ പീയുസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സന്ദീപാണ്. സന്ദീപിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷമാണ് ഇത്.
3: ഇങ്ങനെ അരിയും മണ്ണണ്ണിയും വാങ്ങി ബാല്യക്കാരനായിട്ട് നടന്നോ? ആടൊന്നും വീടൊന്നും ഒരു വിചാരേ വേണ്ട. പുല്ല്, സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? കോന്നിത്താഴം. ആ, അത് തന്നെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലോഡെടുക്കാൻ പത്തനംതിട്ട പോയായിരുന്നു. കോന്നിത്താഴത്തിനടുത്തൊരു കൂപ്പില്, അപ്പളാ ഓർത്ത് നിന്റെ സ്ഥലം കോന്നിത്താഴാണല്ലോ എന്ന്. പറ്റിയാ വീട്ടുകാരെ ചെന്ന് കണ്ട് മകന്റെ വിശേഷം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഒന്ന് അന്വേഷിച്ച്.
4: അന്വേഷിച്ചെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുറി എടുത്തിരുന്നു അന്വേഷിച്ച്.
3: ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി കാട്ടിയിട്ട് അവിടെ ആർക്കും പിയോസ് പേരുള്ള ഒരു തിനി അറിഞ്ഞൂടാ. എന്താ എന്റെ ഉദ്ദേശം?
4: എന്തുദ്ദേശം?
3: ഇവിടെ അങ്ങനെ ചുറ്റി തിരിയുന്നതിന്റെ ഉദ്ദേശം?
4: നിങ്ങളെ ചുറ്റി തിരിയണ ഉദ്ദേശം ഞാൻ ചോദിച്ചില്ലല്ലോ.
3: ഈ ചോദിക്കാണ്ടാണ് ഞങ്ങൾ പറഞ്ഞതല്ലേ.
0: നിഗൂഢത നിറഞ്ഞ പെരുമാറ്റവും ഭയവും നായകരോടുള്ള അറ്റാച്ച്മെന്റും വളരെ സ്വാഭാവികമായി സന്ദീപ് അവതരിപ്പിച്ചിട്ടുണ്ട്. എക്കോ എന്ന സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ സന്ദീപ് പ്രദീപ് അവതരിപ്പിച്ചിരിക്കുന്ന പീയുസ് എന്ന കഥാപാത്രമാണ്. ഈ സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നതും ഇയാൾ തന്നെയായിരിക്കും. പീയുസ് ഒരു സാധാരണ കെയർ ടേക്കറായി അല്ല ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന, ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു യുവാവാണ് അയാൾ. പ്രേക്ഷകർക്ക് ഇയാളെ പൂർണ്ണമായി വിശ്വസിക്കാനോ അല്ലെങ്കിൽ വെറുക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രേ ഷെയ്ഡ് തുടക്കം മുതൽ അവസാനം വരെ ഈ കഥാപാത്രത്തിന് ഉണ്ട്. കാണാതായ കുര്യാച്ചനുമായി പീയുസിന് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നത് സിനിമയിലെ വലിയൊരു ചോദ്യമാണ്.
5: ഞാനും കുര്യാച്ചനും ഒരുമിച്ചുള്ള കാലത്തെ മറുപടിയാണെങ്കിൽ ഈ വരവ് നീ പണ്ടേ വരേണ്ടതായിരുന്നല്ലോ.
4: ഒരാളാ മാത്രം കിട്ടിക്കൊണ്ട് എഴുതിയിട്ടില്ലല്ലോ. പൊരുത്തം വഴി അടുത്തവനെ കിട്ടുമെന്നറിയാം
5: മോനെ. അതൊക്കെ പണ്ട് ചങ്കും മങ്കും ആയിരുന്ന ടൈമില് 4-5 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാ അയാൾക്ക് ഒരാളെ ശത്രുവാക്കാൻ വലിയ ടൈമൊന്നും വേണ്ടെന്നേ. ആൾക്ക് വേണ്ട കാര്യങ്ങള് നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മളെ വിചാരിക്കും ചിന്തിച്ചെന്ന് തീരുമാനിച്ചൊക്കെ നമ്മളാകും.
0: പല സന്ദർഭങ്ങളിലും പീയുസിന്റെ കണ്ണുകളിൽ ഒരുതരം വേട്ടയാടപ്പെടുന്ന അവസ്ഥയോ കുറ്റബോധമോ കാണാം. തന്റെ ചുറ്റുമുള്ള നിശബ്ദത അയാളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും അയാൾ ആ കാട്ടിക്കുന്നിലെ എസ്റ്റേറ്റ് വിട്ടുപോകാൻ തയ്യാറല്ല. ഡയലോഗുകളെക്കാൾ കൂടുതൽ ശരീരഭാഷയിലൂടെയും കണ്ണുകളിലൂടെയുമാണ് സന്ദീപ് പീയുസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ പതുക്കെയുള്ള നടത്തം, ആശങ്ക നിറഞ്ഞ നോട്ടം, പെട്ടെന്നുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ എന്നിങ്ങനെ ഒരു മികച്ച മിസ്റ്ററി ത്രില്ലർ കഥാപാത്രത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും പീയുസ് നൽകുന്നുണ്ട്. സന്ദീപിനെ കൂടാതെ അശോകിന്റെ അപ്പൂട്ടിയും വിനീതന്റെ മോഹൻ പോത്തനും നരേന്റെ നേവി ഓഫീസറും സൂക്ഷ്മവും കൃത്യവുമായിരുന്നു ഈ സിനിമയിൽ.
6: മലേഷ്യക്കാരി ആദ്യം മലാത്തിക്കാരിയായി, പിന്നെ അതും ലാത്തിയായി.
7: അപ്പൊ ചേട്ടത്തോടെ ശരിക്കും പറഞ്ഞായിരുന്നു ചേട്ടത്തി.
5: Right. Yeah. Look at the lens. Yeah, good. Smile. Ready?

0: കുര്യാച്ചന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തുന്ന നിർണായകമായ ഒരു വേഷത്തിലാണ് നരേൻ എത്തുന്നത്. സിനിമയുടെ ഗൗരവം നിലനിർത്തുന്നതിൽ നരേന്റെ പ്രകടനം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കുര്യാച്ചന്റെ ഭാര്യയായി എത്തിയ ബിയാന ഈ സിനിമയിലെ വളരെ പക്വതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ഒരു നടി കൂടിയാണ്. സിനിമയുടെ ഗൗരവമായ മൂടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനമായിരുന്നു അത്. പലപ്പോഴും സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ ഭാവങ്ങളിലൂടെയാണ് ബിയാന തന്റെ കഥാപാത്രത്തിന്റെ നിസ്സഹായ അവസ്ഥയും സംശയങ്ങളും പ്രകടിപ്പിക്കുന്നത്.
1: നായ്ക്കൾ അങ്ങനെ പെരുമാറിയത് അങ്ങനൊന്നും ഒരിക്കലും മുമ്പുണ്ടായിട്ടില്ല. ഭ്രാന്ത് പിടിച്ചതാണെന്ന് പോലും തോന്നി. ചിലപ്പോ യോസിയോ അങ്ങനെ ആയിരിക്കും ശീലിപ്പിച്ചിട്ടുണ്ടാവുക. കാലം അതായിരുന്നു. അന്നൊക്കെ കുറെ വീടുകള് പെണ്ണുങ്ങളിങ്ങനെ.
2: എത്ര നേരം കാത്തു?
1: നേരോ? എത്ര ദിവസം ഒന്ന് ചോദിക്കേ.

0: വാശിയിൽ കുര്യച്ചനോട് എത്തില്ല വേറെ ആരും.
1: പിയൂസിന്റെ കഥാപാത്രത്തോടും അവിടുത്തെ നായ്ക്കളോടുമുള്ള ബിയാനിയുടെ കഥാപാത്രത്തിന്റെ ഇടപെടലുകൾ സിനിമയുടെ കഥാഗതിയിലെ നിർണായകമാണ്. ആ വലിയ എസ്റ്റേറ്റിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളുടെ ഏകാന്തത അവർ കൃത്യമായിട്ട് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. എക്കോയിലെ പ്രകടനത്തിലൂടെ മലയാള സിനിമയിലെ ശ്രദ്ധിക്കപ്പെട്ട ബിയാന താരപ്പകിട്ടില്ലാതെ കഥാപാത്രത്തിന് പൂർണ്ണമായ നീതി പുലർത്തിയ ഒരാളായി മാറിയിട്ടുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ
2: വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
2: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
4: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
2: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4 ഉം 7 ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
2: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് കെയർ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: കിഷ്കിന്റെ കാടത്തിൽ തുടങ്ങിയ എനിമൽ ട്രിലജിയുടെ അവസാന ചാപ്റ്ററാണ് എക്കോ. ഈ ഗണത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ കേരള ക്രൈം ഫയൽ സീസൺ 2 എന്ന വെബ് സീരീസ് ആയിരുന്നു. കിഷ്കിന്റെയിൽ കുരങ്ങുകളായിരുന്നു എങ്കിൽ ക്രൈം ഫയൽസിലും എക്കോയിലും നായ്ക്കളാണ് കഥാഗതിയിൽ നിർണായകമാകുന്നത്. ബാഹുലിന്റെ കഥ പറച്ചിൽ പോലെ ഭ്രമാത്മകമാണ് ബാഹുലിന്റെ ക്യാമറയും. കാടും കോടയും മഴയും വന്യതയുമെല്ലാം ഒറിജിനലായി തന്നെ അനുഭവപ്പെടുത്തുന്ന ഫ്രെയിമുകളാണ് സിനിമയുടെ ജീവൻ. ഈ ദൃശ്യങ്ങൾക്ക് ആത്മാവ് നൽകുന്നത് മുജീബ് മജീദിന്റെ പശ്ചാത്തല സംഗീതമാണ്. കിഷ്കിന്റെ കാടത്തിന് മുകളിൽ നിൽക്കുന്ന വർക്കാണ് മുജീബ് എക്കോയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സൗണ്ട് ഡിസൈനിങ് ആണ്. കാടിനുള്ളിലെ പക്ഷികളുടെ ശബ്ദം, നായ്ക്കളുടെ കുര, കാറ്റിന്റെ ഇരമ്പൽ എന്നിവയെല്ലാം വളരെ കൃത്യമായി ലെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ.
1: ചിലതൊക്കെ കറക്റ്റ് ആട്ടോ. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യന് മനുഷ്യനെ അളക്കാൻ പറ്റില്ല. നിങ്ങളുടെ പഴയ കെട്ടിയോ പറഞ്ഞതാ, യോസിയാനെ ഓർക്കാറുണ്ടോ? യോസിയ പറഞ്ഞതൊക്കെ കറക്റ്റാ. അയാളുടെ നായ്ക്കൾക്ക് കണ്ണിൽ നോക്കി അളക്കാൻ പറ്റുമായിരുന്നു. അതാ പണ്ട് കുര്യസൻ അവറ്റകൾ കടവിലോട്ട് അടുപ്പിക്കാഞ്ഞത്. മനുഷ്യരെ കൊന്നാലും വേണ്ടിയില്ല, നായ്ക്കളെ തുടരുതെന്ന് ചിന്തിക്കുന്ന ടൈപ്പാണ് കുര്യച്ചൻ.
0: തിയേറ്ററിലോ ഹെഡ്സെറ്റ് വെച്ചോ കാണുമ്പോൾ ഈ സൗണ്ട് എഫക്റ്റുകള് ഒരു പ്രത്യേക അനുഭവം തന്നെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. സൂരജ് ES ആണ് ഈ സിനിമയുടെ എഡിറ്റർ. സിനിമയുടെ ഒഴുക്ക് നിലനിർത്തുന്നതിൽ എഡിറ്റർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സർപ്രൈസുകൾ എപ്പോ എങ്ങനെ എന്നതെല്ലാം അളന്നു മുറിച്ച് കൃത്യമായ തോതിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി സൂരജിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമ പങ്കുവയ്ക്കുന്ന ഡീറ്റെയിനിങ് ഒട്ടും സ്പോയിലർ ഇല്ലാതെ സിനിമയിൽ പേസ്റ്റ് ചെയ്യാനും സൂരജിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മികച്ച കഥ, പ്രകടനം എന്നിവയ്ക്കൊപ്പം സാങ്കേതിക തികവും കയ്യടി അർഹിക്കുന്നുണ്ട് എക്കോ എന്ന സിനിമയിൽ.
2: ഊഹം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ മക്കൾ കപ്പനോടുള്ളതിനേക്കാൾ വലുതാ പിയൂസ് കുര്യച്ചന് കൊടുത്തിരിക്കുന്ന സ്ഥാനം. അങ്ങനെ വളർത്തിയോണ്ടായിരിക്കാം. കുര്യച്ചനെ പോലെ ഒരു ട്രെയിനർക്ക് അവനെ പോലെ ഒരു ലോയൽ ആൻഡ് ഒബീഡിയൻ ഡോഗിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ.
3: നീയാണ് കുര്യച്ചന്റെ ബോഡിഗാർഡ് എന്ന സംശയം തുടങ്ങിയിട്ട് നാള് കുറച്ചായി. ഇല്ലാത്തൊരു ഗുഹയുടെ പേര് പറഞ്ഞിളക്കി വിട്ടപ്പോ അതേറ്റു. ഇപ്പൊ ഇതുകൂടി ആയപ്പോ ഉറപ്പായി. കുര്യച്ചൻ എവിടാണെന്ന് നിനക്കറിയാവുന്ന ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അടുത്തപ്പോഴല്ലേ ശിഷ്യന് ആശാന ആത്മാർത്ഥമായി തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായത്. അല്ല നല്ലതാ, സകലവന്മാരും കുര്യച്ചനായിട്ട് പണിയാൻ നടക്കുമ്പോ നീ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ ആശാനെ രക്ഷിക്കാൻ.
0: മലയാളത്തിന്റെ പരിമിതമായ ബജറ്റിൽ നിന്നാണ് യുദ്ധഭീതി നിറയുന്ന മലേഷ്യയുടെ കാഴ്ചകൾ വരെ സംവിധായകൻ മികവോടെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എക്കോ വെറുമൊരു മിസ്റ്ററി ത്രില്ലർ അല്ല, അത് മനുഷ്യബന്ധങ്ങളുടെയും മൃഗസ്നേഹത്തിന്റെയും സങ്കീർണമായ ഒരു പ്രതിധ്വനി കൂടിയാണ്. അവസാനം ആ കാട്ടിക്കുന്നിന്റെ നിഗൂഢതകൾ പെയ്തൊഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് കേട്ടോ. മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്കും ഉടമസ്ഥാവകാശത്തിനുമപ്പുറം പ്രകൃതിക്കും മൃഗങ്ങൾക്കും അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട് എന്നത്. സ്പൂൺ ഫീഡ് ചെയ്യാതെ പ്രേക്ഷകരുടെ ഭാവനയ്ക്കും ചിന്തകൾക്കും കൂടി ഇടം നൽകിയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.
4: എന്നാലും എല്ലാം തികഞ്ഞു ഒന്നിനെ കിട്ടുന്നില്ലല്ലോ എന്ന് പരാതിയാ. കിട്ടിയില്ലേലും ലക്ഷണമുള്ള ഒന്നിനെ ശീലിപ്പിച്ചെടുക്കാന്ന് പറയൂ
5: എപ്പോഴും.
4: പറ്റിയില്ലെന്നാ കരുതിയിരുന്നേ. നീ ആരാന്നറിയും വരെ
0: എക്കോ എന്ന് പറയുന്നത് പ്രതിധ്വനിയാണ്. ഇത് നാം കാണുന്നില്ലല്ലോ അല്ലെ, അനുഭവിക്കുകയാണ്. ആ ഒരു അനുഭവം കൃത്യമായി തരുന്ന ഗംഭീരമായ ക്ലൈമാക്സ് കൂടിയാണ് ഈ സിനിമയുടെ മറ്റൊരു കേക്ക്.
2: പോയി തങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം, താൻ പറഞ്ഞതുപോലെ കുറച്ചു ദിവസത്തേക്ക്. പക്ഷെ കാവലിൽ നിന്നും പറഞ്ഞ് കുര്യച്ചൻ വിശ്വസിച്ച് നിർത്തിയ നായ്ക്കള് ആക്ച്വലി അയാളുടെ കൺട്രോളിലല്ലെങ്കിലോ. പറയുന്ന ഗുഹയെന്ന് അയാൾ തിരിച്ച് പുറത്തിറങ്ങണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് കുരിയച്ചനല്ലെങ്കിലോ.

ഈ സിനിമയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും നമുക്ക് ക്ലബ് ബോർഡിൽ കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജേലിക്കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: Hi, hello, very good evening. Welcome to Take a Break with me, RG Sultana on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാവരും ആസ്ട്രിയ FM 90 ഇങ്ങനെ ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കായിരിക്കും അല്ലെ. ഇപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇനി ടേക്ക് കെയർ ബ്രേക്കിലൂടെ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും നമുക്ക് കേൾക്കുവാനുണ്ട്. ആദ്യം തന്നെ ഒരു സീറ്റിൽ 3 യാത്രക്കാർ വീതം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ട്രെയിനാണ് കേട്ടോ. യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് റെയിൽവേ ഇപ്പോൾ എറണാകുളത്ത് നിന്നും ബീഹാറിലെ മുസാഫർപൂരിനുമുടിയിൽ പ്രത്യേക പ്രതിവാര സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന യാത്ര മാർഗമാണ് ട്രെയിൻ സർവീസ്. ദീർഘദൂര യാത്രകൾക്കായാലും ഹ്രസ്വദൂര യാത്രകൾക്കായാലും ആളുകൾ ഇന്ത്യൻ റെയിൽവേയെ ഒരുപോലെ ആശ്രയിക്കുന്നുണ്ട്. നിങ്ങളും യാത്രക്കാരെയും കൊണ്ട് തിങ്ങി നിറഞ്ഞു പോകുന്ന ട്രെയിനുകളിൽ കയറുകയും ആ കാഴ്ച റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണെന്നറിയാവോ? ഒരു സീറ്റിൽ 3-4 യാത്രക്കാർ വീതം. കന്യാകുമാരിയിൽ നിന്ന് മംഗളൂരിലേക്കുള്ള പരശുരാം എക്സ്പ്രസ് 267.67% യാത്രക്കാരുമായി പട്ടികയിൽ 1 സ്ഥാനത്താണ്. തിരുവനന്തപുരത്തിനും ഡൽഹിക്കും ഇടയിൽ 3 സ്ഥാനത്തും കേട്ടോ. തിരുവനന്തപുരം നോർത്ത് ഇൻഡോർ ജംഗ്ഷൻ എക്സ്പ്രസ് 266.24% യാത്രക്കാരുമായി 2 സ്ഥാനത്തും. കേരള എക്സ്പ്രസ് അതായത് തിരുവനന്തപുരത്തിനും ന്യൂഡൽഹിക്കും ഇടയിൽ 259.88% യാത്രക്കാരുമായി. വിവേക് എക്സ്പ്രസും 252.72% യാത്രക്കാരുമായി 3 സ്ഥാനത്തും ഇടം നേടിയിരിക്കുകയാണ് കേട്ടോ. കന്യാകുമാരിക്കും ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയ്ക്കും ഇടയിലുള്ള ഹിമസാഗർ എക്സ്പ്രസ്, ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്, എറണാകുളം ഓഖ എക്സ്പ്രസ്, ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ്, ഗോണ്ടിയയ്ക്കും കോലാപൂരിനും ഇടയിലുള്ള മഹാരാഷ്ട്ര എക്സ്പ്രസ് എന്നിവ ഇതേ ക്രമത്തിൽ തൊട്ടു പിന്നിലുണ്ട്. ഈ പട്ടികയിലെ ഏറ്റവും കുറഞ്ഞ യാത്രക്കാരുടെ എണ്ണം മഹാരാഷ്ട്ര എക്സ്പ്രസിനാണ്, അതായത് 247.51% മാത്രം. കന്യാകുമാരിയിൽ നിന്ന് മംഗളൂരിലേക്കുള്ള പരശുരാം എക്സ്പ്രസ് 267.67% യാത്രക്കാരുമായി പട്ടികയിൽ 1 സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ ഒരു സീറ്റിൽ കുറഞ്ഞത് 3-4 യാത്ര ചെയ്യുന്നുണ്ടെന്നർത്ഥം. വന്ദേ ഭാരത് എക്സ്പ്രസിൽ തിരുവനന്തപുരം മംഗലാപുരം റൂട്ട് 187.78% യാത്രക്കാരുമായി 1 സ്ഥാനത്താണുള്ളത്. ഇതേ ട്രെയിൻ മടക്ക യാത്രയിൽ 181.53% യാത്രക്കാരുമായി 3 സ്ഥാനത്താണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ 6-10 ഇടം നേടിയ മറ്റു റൂട്ടുകളിൽ വാരണാസി മീററ്റ് സിറ്റി റൂട്ട്, പട്ന ഗോമതി നഗർ റൂട്ട്, തിരുവനന്തപുരം കാസർഗോഡ് റൂട്ട് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അജ്മീർ മുതൽ ചണ്ഡീഗഡ് വരെയും ഡൽഹി മുതൽ സരൈ രോഹില മുതൽ ജോധ്പൂർ വരെയും ഉള്ള റൂട്ടുകൾ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 2025-26 വർഷത്തിൽ ദക്ഷിണ റെയിൽവേ 229 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തി. ആകെ 2513 യാത്രകൾ നടത്തുകയും മൊത്തം 32.97 ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് റെയിൽവേ ഇപ്പോൾ കേരളത്തിലെ എറണാകുളത്തിനും ബീഹാറിലെ മുസഫർപൂരിനുമിടയിൽ പ്രത്യേക പ്രതിവാര ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഉയർന്ന ഡിമാൻഡും കാര്യക്ഷമതയും ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കേൾക്കാം ഒരുപാട് അപ്�േറ്റ്സും കാര്യങ്ങളും. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വെറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, ഒറ്റയുണ്ട്, ഇരട്ടയുണ്ട്. റോഡിലെ വരകളൊന്നും വെറും വരകളല്ല, ഓരോന്നിന്റെയും അർത്ഥം അറിയണോ? എങ്കിൽ കേൾക്കാം. വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന, ഓണാശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റോഡിൽ കാണുന്ന പല നിറത്തിലും രീതിയിലുമുള്ള വരകൾ കൊണ്ട് ഓരോ ഉപയോഗങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. റോഡിലെ വരകളോ, അതിനെ കുറിച്ച് അറിഞ്ഞിട്ടെന്തിനാ? വാഹനം ഓടിക്കുന്നവർ മാത്രമേ വരകളെ കുറിച്ച് അറിഞ്ഞാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല, വാഹനം ഓടിക്കുന്നവർക്കൊപ്പം റോഡിലൂടെ നടക്കുന്നവരും ഈ വരകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി മഞ്ഞ വരകളാണെങ്കിൽ, റോഡിന് നടുവിലുള്ള ഒറ്റ മഞ്ഞ വര, റോഡിന് നടുവിൽ ഒരു മഞ്ഞ വര മാത്രമേ ഉള്ളൂ എങ്കിൽ വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം എന്നാണ് അർത്ഥം. പക്ഷെ മറ്റു വാഹനങ്ങളെ കൂടി പരിഗണിച്ച് സൂക്ഷിച്ചു വേണം ഇങ്ങനെ ചെയ്യാൻ. ഇനി ഇരട്ട മഞ്ഞ വരയാണെങ്കിലോ, ഒരു ഇരട്ട തുടർച്ചയായ മഞ്ഞ വര സൂചിപ്പിക്കുന്നത് രേഖ മുറിച്ച് കടക്കുന്നത് ഇരുവശത്തേക്കും അനുവദനീയമല്ല എന്നാണ്. അതിനാൽ ഓവർടേക്കിങ്ങോ യൂ ടേണുകളോ ഇവിടെ ഒരു കാരണവശാലും ചെയ്യരുത്, അല്ലെങ്കിൽ

ട്രെയിൻ മാറരുത്. അപകട സാധ്യത കൂടുതലുള്ള അപകടപരമായ രണ്ട് വരി റോഡുകളിലാണ് ഈ രീതി സാധാരണയായി കാണപ്പെടുന്നത്. ഇനി മുറിഞ്ഞ മഞ്ഞ വരയാണെങ്കിൽ ഈ വരികൾ സൂചിപ്പിക്കുന്നത് സുരക്ഷിതമായ സാഹചര്യത്തിൽ ഓവർടേക്ക് ചെയ്യാം എന്നാണ്. ഓവർടേക്കിംഗ് അല്ലെങ്കിൽ മുന്നിലുള്ള വാഹനങ്ങളെ നിങ്ങൾക്ക് മറികടക്കാം. ഇനി വെള്ളവരയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇടതുവശത്തുള്ള നീണ്ട വെള്ളവര, ഈ വരകൾ റോഡിന്റെ അതിര് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വരികൾ രാത്രിയിൽ സുരക്ഷിതമായി വണ്ടി ഓടിക്കാൻ സഹായിക്കുന്നുണ്ട്. വീതിയുള്ള റോഡാണെങ്കിൽ അരികിൽ നിന്ന് അല്പം വിട്ടായിരിക്കും ഈ വര ഉണ്ടായിരിക്കുക. ഇതിലൂടെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനും സൈക്കിൾ ഓടിക്കാനും സാധിക്കും. വേഗം കുറച്ചു പോകുന്ന ഒരു ഇരുചക്ര വാഹനങ്ങൾക്കും ഈ ഭാഗം ഉപയോഗിക്കാം. ഇനി റോഡിന് നടുവിലെ ഇടവിട്ട് വെള്ളവരയാണെങ്കിൽ രണ്ടുപേരും പാതയുടെ മധ്യത്തിലായി ഇടവിട്ട് കാണുന്ന വെള്ളവര ഈ ദിശയിലേക്കുമുള്ള വാഹനങ്ങളെ വേർതിരിക്കാനായാണ് ഉപയോഗിക്കുന്നത്. ഇടതുഭാഗം നിലനിർത്തി വാഹനം ഓടിക്കാൻ ഈ വരകൾ സഹായിക്കുന്നതുകൊണ്ട് ഈ വരയാണ് റോഡിൽ കാണുന്നതെങ്കിൽ എതിരെ വാഹനം ഇല്ലെന്ന് ഉറപ്പാക്കി മുന്നിലെ വാഹനത്തെ മറികടക്കാം. ഇനി മുറിയാത്ത വെള്ളവരയാണെങ്കിൽ റോഡിന് നടുവിലുള്ള മുറിയാത്ത വെള്ളവര ഇരു ദിശയിലും പോകുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്നുണ്ട്. റോഡിന്റെ ഇടതുഭാഗത്തു കൂടി വാഹനം ഓടിക്കണം. വര മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണവും ഉണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെ ഓവർടേക്കിംഗ് പാടുള്ളതല്ല. ഇനി അകലം കുറഞ്ഞ ഇടവിട്ട വെള്ളവരയാണെങ്കിൽ അപകട സാധ്യതയുള്ള സ്ഥലം അടുത്തു വരുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകാനാണ് ഇത്തരം വരകൾ. വളവുകൾ, ജംഗ്ഷനുകൾ മുതലായ സ്ഥലങ്ങൾക്ക് മുൻപായി റോഡിന് നടുക്ക് തുടർച്ചയായാണ് ഈ വര കാണപ്പെടുന്നത്. വരകൾ തമ്മിലുള്ള അകലം വളരെ കുറവുമായിരിക്കും. ഇനി മുറിയാത്ത രണ്ട് വെള്ളവരയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ മറികടക്കാനേ പാടില്ല. അപകട മേഖലയോ ജംഗ്ഷനോ വളവോ ഉണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാനാണിത്. ഇനി ഇടവിട്ട വരയ്ക്കൊപ്പം നീണ്ട വര കാണുകയാണെങ്കിൽ വാഹനം ഓടിക്കുന്നയാളിന്റെ വലത്തു ഭാഗത്ത് റോഡിൽ ആദ്യം ഇടവിട്ട വരയും അതിനോട് ചേർന്ന് തന്നെ തുടർച്ചയായ നീണ്ട വരയും ഉണ്ടെങ്കിൽ വാഹനത്തിന് മറികടക്കാം. എന്നാൽ വലത്തു ഭാഗത്ത് നീണ്ട വരയും അതിനോട് ചേർന്ന് മറുഭാഗത്ത് ഇടവിട്ട വരയും ഉണ്ടെങ്കിൽ മറികടക്കരുത്. അതായത് ഇത്തരം സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോകുന്നവർക്കേ മറികടക്കാൻ അനുമതിയുള്ളൂ. ഇനി ഇടവിട്ട വരകളിൽ ഇടത്തേക്ക് ആരോ മാർക്കുണ്ടെങ്കിൽ നടുക്കുള്ള ഇടവിട്ട വരകളിൽ ഇടത്തേക്ക് ആസ്ത്ര ചിഹ്നം കണ്ടാൽ നിർബന്ധമായും ഇടതുവശത്തേക്ക് ഒതുക്കി വാഹനം ഓടിക്കുക. മുൻപിൽ നിയന്ത്രണമോ അപകട സാധ്യത ഉണ്ടെന്നതിന്റെ സൂചനയാണ് കേട്ടോ ഇത്. ഇനി നടുവിൽ ഏണി വരകളാണ് കാണുന്നതെങ്കിൽ ഇരുവരിപ്പാതയുടെ മധ്യത്തിൽ ഏണിയുടെ രൂപത്തിലുള്ള വെള്ളവരകൾ നീണ്ടുപോകുന്നത് ഡിവൈഡറിന് തുല്യമാണ്. ഇത് അപകട സാധ്യതയുള്ള സ്ഥലമാണ്. മറികടക്കുകയോ ആ ഏണി ചിത്രത്തിലൂടെ വാഹനം ഓടിക്കുകയോ ചെയ്യരുത്. ഈ വരകൾ ചെന്ന് ചേരുന്നത് ഡിവൈഡറുകളിലേക്കാകാം. ഇതേ വരകൾ മഞ്ഞ നിറത്തിൽ ഉണ്ടാകാറുമുണ്ട്. അവ ശക്തമായ അപകട സൂചനയും നൽകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ. ബ്രേക്കിലൂടെ അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ സുൽത്താന ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെയിൽവേ പാളം തുരുമ്പിക്കാറില്ല, കാരണം എന്താണെന്ന് അറിയാവോ? നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണല്ലേ. യാത്രക്കിടയിൽ ചുറ്റുപാടുകളിൽ കണ്ണോടിക്കുമ്പോൾ നീണ്ടു കിടക്കുന്ന റെയിൽവേ പാളങ്ങൾ കാണാൻ കഴിയും. പക്ഷെ എപ്പോൾ കണ്ടാലും ഈ പാളങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്. തുരുമ്പൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. എന്തുകൊണ്ടാണ് റെയിൽവേ പാളങ്ങൾ തുരുമ്പ് പിടിക്കാത്തതെന്ന് അറിയാമോ? ഇരുമ്പായാൽ തുരുമ്പെടുക്കും എന്നത് ഇക്കാര്യത്തിൽ മാത്രം എന്താണ് തെറ്റിപ്പോകുന്നത് എന്നല്ലേ. റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാൻ ഒരു പ്രത്യേക തരം സ്റ്റീൽ ആണ് ഉപയോഗിക്കുന്നത്. മാംഗനീസ് സ്റ്റീൽ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സ്റ്റീലും മാംഗലും കൂടി ചേർത്താണ് തീവണ്ടി പാളകൾ നിർമ്മിക്കുന്നത്. ഇവയുടെ മിശ്രിതത്തിൽ 12% മാംഗനീസും 0.8% കാർബണും അടങ്ങിയിരിക്കുന്നുണ്ട്. ഉരുക്കിന്റെയും മാംഗലോയിയുടെയും ഈ മിശ്രിതത്തെ മാംഗനീസ് സ്റ്റീൽ എന്നാണ് വിളിക്കുന്നത്. ഈ ഓക്സീകരണം സംഭവിക്കാതിരിക്കാനും പാളങ്ങൾ തുരുമ്പെടുക്കാതിരിക്കാനും സഹായിക്കും. തുരുമ്പെടുക്കുന്നത് എന്തുകൊണ്ടാണ് റെയിൽവേ പാളത്തിന് ദോഷകരമാകുന്നത് എന്നറിയാമോ? അതായത്, ഓക്സീകരണ പ്രതിപ്രവർത്തനത്തിന്റെ ഭാഗമായി തുരുമ്പെടുക്കൽ സാധാരണയായി സംഭവിക്കാറുണ്ട്. എന്നാൽ ഈ തുരുമ്പെടുക്കൽ രാസപ്രവർത്തനം റെയിൽവേ പാളങ്ങളിൽ സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ചില സുരക്ഷാ അപകടങ്ങൾക്ക് കാരണമാകും. കാരണം സ്റ്റീൽ പാളങ്ങൾ വർഷങ്ങളോളം വായുവിൽ തീർന്നു കിടക്കുന്നുണ്ട്. കാറ്റും വെയിലും മഴയും ഒക്കെ കൊണ്ട് തീർച്ചയായും അവ തുരുമ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തീവണ്ടി പാളങ്ങൾ നിർമ്മിക്കാൻ ഈ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, റെയിൽവേ ജീവനക്കാർ പാളങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കുകയും തുരുമ്പ് തടയാനുള്ള പ്രക്രിയകൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് ഇതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: വജ്രം ഇനി പ്രകൃതിദത്തം മാത്രം. ഇനി പേരിലൂടെ വ്യാജന്മാരെ അറിയാം, വ്യാപാരത്തിൽ വൻ നിയന്ത്രണമാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പ്രകൃതിദത്തമായ വജ്രം മാത്രമേ വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് എന്ന പേരിൽ ഇനി അറിയപ്പെടുകയുള്ളൂ. വജ്രം കയ്യിലുള്ളത് ഒരു ആഡംബരമായി കാണുന്നവരാണ് മിക്കവരും. എന്നാൽ കയ്യിലുള്ള വജ്രം മൂല്യമുള്ളത് തന്നെയാണോ എന്ന ആശങ്ക കൂടാതെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? ടിക്കപ്പെടാനുള്ള സാധ്യത ഏറെ ആയതിനാൽ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഈ ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. ഇതിനുള്ള ഒരു പരിഹാരം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും മറ്റും കൃത്രിമ വജ്രങ്ങൾ യഥാർത്ഥ വജ്രം എന്ന പേരിൽ വിറ്റഴിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ചട്ടങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് BIS. പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിപണിയിൽ ലഭ്യമാകുന്ന വിവിധ തരം വജ്രങ്ങൾ പ്രത്യേക പേരിലുകളിലായിരിക്കും അറിയപ്പെടുക. നിലവിൽ അത്തരം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വിപണിയിൽ വ്യാജന്മാർ സുലഭമായിരുന്നു താനും. വജ്ര വ്യാപാരത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും ഉപഭോക്താക്കൾക്ക് തങ്ങൾ വാങ്ങുന്ന വജ്രത്തിന്റെ മൂല്യം കൃത്യമായി മനസ്സിലാകുന്നതിനും പ്രത്യേക പേരുകൾ സഹായിക്കും. ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം എന്ന വാക്ക് ഇനി മുതൽ പ്രകൃതിദത്തമായതിനും മാത്രമായിരിക്കും ഉപയോഗിക്കുക. വജ്രം എന്ന വാക്കിന്റെ കൂടെ രത്ന വ്യാപാരികൾക്ക് വേണമെങ്കിൽ റിയൽ, നാച്ചുറൽ, പ്രഷ്യസ്, ജെനുവിൻ തുടങ്ങിയ പദങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ലാബുകളിലും മറ്റും നിർമ്മിക്കുന്ന വജ്രങ്ങൾ കൃത്യമായും അത് നിർമ്മിച്ച രീതി വ്യക്തമാക്കുന്നതിനായി ലബോറട്ടറി ക്രിയേറ്റഡ് ഡയമണ്ട് അല്ലെങ്കിൽ ലബോറട്ടറി ഗ്രോൺ ഡയമണ്ട് എന്നിങ്ങനെ പൂർണ്ണ രൂപത്തിൽ തന്നെ പരാമർശിക്കണം. LGD ലാബ് ഡയമണ്ട് തുടങ്ങിയ ചുരുക്ക പേരുകൾ ഔദ്യോഗിക രേഖകളിലോ പരസ്യങ്ങളിലോ ഉപയോഗിക്കാൻ പാടില്ല. ലാബിൽ നിർമ്മിക്കുന്ന വജ്രങ്ങളിൽ ഒരിക്കലും പ്യുവർ, നാച്ചുറൽ, എർത്ത് ഫ്രണ്ട്ലി, കൾച്ചേർഡ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുന്നതും BIS നിരോധിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ നിയന്ത്രണം. കൂടാതെ ഔദ്യോഗിക പേരുകൾ പരാമർശിക്കാതെ ലാബിൽ നിർമ്മിച്ച വജ്രങ്ങൾ വ്യാപാരികൾ തങ്ങളുടെ ബ്രാൻഡ് പേര് ഉപയോഗിച്ച് മാത്രം വിൽക്കുന്നതും BIS വിലക്കിയിട്ടുണ്ട്. പുതിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും വജ്ര വ്യാപാരത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കും. ഉപഭോക്താക്കൾക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന വജ്രം വാങ്ങുന്നതിനും അത് എവിടെ ലഭ്യമാകും എന്നതിനെ കുറിച്ചും മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയാണ് ഇതുവഴി ലഭിക്കുക. ഒപ്പം വ്യാജന്മാരെ തിരിച്ചറിയുവാനും സാധിക്കും. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇനിയും നമുക്ക് കേട്ടറിയുവാനുണ്ട് ടേക്ക് കെയർ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടിട്ട് വീണ്ടും വരാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തണ്ണിമത്തനിലും വ്യാജനുണ്ട്, എങ്ങനെ തിരിച്ചറിയാമെന്നല്ലേ പറഞ്ഞു തരാം. തണ്ണിമത്തൻ കഴിക്കുന്നത് ഏറെ ഗുണപ്രദമാണ്, പക്ഷേ അതിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെങ്കിലോ ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്തേക്കാം. ചൂടനുദിനം കൂടി വരികയാണ്, അതിനനുസരിച്ച് ശരീരത്തിലെ ജലാംശം കുറയുകയും ചെയ്യും. ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ. അതിനാൽ ചൂടുകാലമായാൽ മിക്കവരും തണ്ണിമത്തൻ കഴിക്കാൻ ഉത്സാഹം കാണിക്കാറുണ്ട്. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന തണ്ണിമത്തൻ പ്രകൃതിദത്തമോ വ്യാജമോ എന്ന് എങ്ങനെ തിരിച്ചറിയുക? തണ്ണിമത്തനിലും വ്യാജനുണ്ടോ എന്നല്ലേ അതിശയിക്കേണ്ട. ഏതൊരു വസ്തുവിനും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വ്യാജനം വിപണിയിൽ എത്താറുണ്ട്. സാധാരണയായി തണ്ണിമത്തിന്റെ നിറവും വലുപ്പവും മറ്റും നോക്കിയാണ് ഉപഭോക്താക്കൾ ഇവ ഫ്രഷ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഒറിജിനലിനെ വലുന്ന രീതിയിലാണ് വ്യാജനം ഉത്പാദിക്കുന്നത്. തണ്ണിമത്തിന് നല്ല നിറവും മധുരവും ലഭിക്കാൻ ചില രാസവസ്തുക്കൾ കുത്തിവെക്കാറുണ്ട്. തണ്ണിമത്തൻ പ്രകൃതിദത്തമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനും ചില വഴികളുണ്ട്. നിറം പരിശോധിക്കുക. തണ്ണിമത്തിന്റെ ഉൾഭാഗത്തിന് കടും ചുവപ്പാണെങ്കിൽ ആ നിറം ലഭിക്കാൻ രാസവസ്തുക്കൾ കുത്തിവെച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കാം. ഇത് സ്ഥിരീകരിക്കാൻ ഒരു പഞ്ഞിയെടുത്ത് തണ്ണിമത്തിന്റെ മുകൾ ഭാഗത്ത് വെക്കുക. പഞ്ഞിയുടെ നിറം ചുവപ്പായി മാറുന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ പ്രകൃതിദത്തമല്ല എന്ന് ഉറപ്പിക്കാം. പ്രകൃതിദത്തമായ തണ്ണിമത്തൻ പഞ്ഞി വെച്ചാൽ ചുവന്ന നിറം പഞ്ഞിയിലേക്ക് പടരാറില്ല. ഇനി വെള്ളം ഉപയോഗിച്ചും പരിശോധിക്കാം കേട്ടോ. വെള്ളം ഉപയോഗിച്ചും തണ്ണിമത്തൻ പ്രകൃതിദത്തമാണോ എന്ന് അറിയാൻ സാധിക്കും. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത ശേഷം തണ്ണിമത്തിന്റെ ഉൾഭാഗത്ത് നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മുറിച്ച് ഗ്ലാസ്സിലേക്ക് വെള്ളത്തിലേക്ക് ഇടുക. പെട്ടെന്ന് ചുവന്ന നിറം വെള്ളത്തിൽ പടരുന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ പ്രകൃതിദത്തമല്ല എന്നും ഉറപ്പിക്കാം. അതുപോലെ തന്നെ തണ്ണിമത്തിന്റെ വിത്തിന്റെ നിറം കറുപ്പ് അല്ലെങ്കിൽ കാപ്പി നിറമാണ്, ഈ നിറങ്ങൾക്ക് വിഭിന്നമായ ചുവപ്പോ മറ്റോ ആണെങ്കിൽ തണ്ണിമത്തൻ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തണ്ണിമത്തന്റെ ഘടന പരിശോധിച്ചാലും രാസവസ്തു ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. തണ്ണിമത്തിന്റെ ഉൾഭാഗം ഒരിടത്ത് നല്ല മൃദുലോ മറ്റൊരിടത്ത് നല്ല കട്ടിയുമാണെങ്കിൽ തണ്ണിമത്തൻ പ്രകൃതിദത്തമല്ല എന്ന് ഉറപ്പിക്കാം. പ്രകൃതിദത്തമായ തണ്ണിമത്തനിലെ ഉൾഭാഗം മുഴുവനായും ഒരേ ഘടന തന്നെയായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ഒടുവിലായി ഇഞ്ചക്ഷൻ പാടുകൾ തണ്ണിമത്തിന്റെ പ്രതിഫലത്ത് ഉണ്ടോ എന്നും പരിശോധിക്കുക. രാസവസ്തുക്കൾ കലർന്ന പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ആരോഗ്യകരമായ പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദഹന പ്രക്രിയ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇത്തരം രാസപദാർത്ഥങ്ങൾ അലർജിക്ക് വരെ കാരണമാകുന്നതായി കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുക്കിപ്പോൾ ലിസണിംഗ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: മാമ്പഴം വാങ്ങാറുണ്ടോ? കൃത്രിമമായി പഴുപ്പിച്ചതാണോ എന്നറിയാനും ഒരു വഴിയുണ്ട്. എന്താണെന്നല്ലേ? സോ കേൾക്കാം ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ച മാമ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും. വേനൽക്കാലമാണ്, മാങ്ങയുടെ സീസണും കൂടിയാണ്. മാമ്പഴമൊക്കെ കടകളിൽ സുലഭമാണല്ലേ. ജ്യൂസായും ഷേക്കായും സാലഡായും ഒക്കെ ആളുകൾ വേനൽക്കാലത്ത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒന്നു കൂടിയാണ് മാമ്പഴം. കടകളിൽ സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന മാമ്പഴങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായി പഴുപ്പിച്ചതാണോ എന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അതിന് ചില എളുപ്പ വഴികൾ കൂടിയുണ്ട്. ഇത് വളരെ സിമ്പിളായ ഒരു വഴിയാണ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് മാങ്ങ ഇടുക. സ്വാഭാവികമായി പഴുത്ത മാങ്ങയാണെങ്കിൽ

അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഠിപ്പിച്ചതാണെങ്കിൽ മാങ്ങ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. അടുത്ത തവണ മാങ്ങ വാങ്ങുമ്പോൾ ഈ ടെക്നിക് ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മാങ്ങയുടെ നിറം നോക്കി തിരിച്ചറിയാം. മാമ്പഴം വാങ്ങുമ്പോൾ കടയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. മാമ്പഴത്തിന്റെ തൊലിയുടെ നിറം നോക്കി ഇക്കാര്യം മനസ്സിലാക്കാം. കൃത്രിമമായി പഴുപ്പിച്ച മാങ്ങകൾ പലപ്പോഴും അവിടെ എവിടെയായി പച്ച നിറത്തിലുള്ള പാടുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഉള്ളിൽ പഴുത്തതായും കാണപ്പെടും. അതേസമയം സ്വാഭാവികമായി പഴുത്ത മാങ്ങയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള നിറമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് നോക്കിയും മനസ്സിലാക്കാം കേട്ടോ. മാങ്ങ കൈകൊണ്ട് അമർത്തി നോക്കിയും ഇക്കാര്യം കണ്ടെത്താവുന്നതാണ്. സ്വാഭാവികമായി പഴുത്ത മാങ്ങയാണെങ്കിൽ മൃദുവായതും ഉറപ്പുള്ളതും ആയിരിക്കും. രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചതാണെങ്കിൽ ചില ഭാഗങ്ങളിൽ മാത്രം മൃദുവായും ചില ഭാഗങ്ങളിൽ കട്ടിയുള്ളതായും അനുഭവപ്പെടും. ഇനി രുചിയുടെയും മണത്തിന്റെയും കാര്യത്തിലാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്വാഭാവികമായി പഴുത്ത മാങ്ങയ്ക്ക് നല്ലൊരു സുഗന്ധം ഉണ്ടാകും. അല്ലാതെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചതാണെങ്കിൽ സ്വാഭാവിക വാസനയും കുറവായിരിക്കും, രാസഗന്ധവും ഉണ്ടാകും. അത് മാത്രമല്ല, ഈ മാങ്ങ കഴിക്കുമ്പോൾ വായിൽ പുകച്ചിലോ തരിപ്പോ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇനി മാമ്പഴത്തിന് നീര് കുറവായിരിക്കുന്നതും ഒരു മെയിൻ റീസൺ ആണ് കേട്ടോ. നന്നായി പഴുത്ത മാങ്ങ മുറിക്കുമ്പോൾ അതിന് ധാരാളം നീരുണ്ടാവും. എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ച മാങ്ങയാണെങ്കിൽ അതിന് നീര് വളരെ കുറവായിരിക്കും. ഇനി മാമ്പഴം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ, കാൽഷ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ് പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവ ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കുന്നുണ്ട്. കാൽഷ്യം കാർബൈഡ് ഈർപ്പവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അത് അസറ്റിലിൻ വാതകം പുറത്തുവിടുന്നു. ഈ വിഷവസ്തു പല ദോഷങ്ങൾക്കും കാരണമാകുന്നുകൊണ്ട് ശ്വസന പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നാഡീ സംബന്ധമായ പ്രത്യാഘാതങ്ങൾ, ഹോർമോൺ പ്രത്യുത്പാദന വൈകല്യങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് മാത്രം മാമ്പഴം വാങ്ങാൻ ശ്രദ്ധിക്കുക. കഴിക്കുന്നതിന് മുമ്പ് അവ നന്നായി കഴുകാനും ശ്രദ്ധിക്കുക. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ. ബ്രേക്കിലൂടെ അതിന് മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് അറിയാമോ? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? എങ്കിൽ കേൾക്കാം ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. സോ വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന പദവി നേടിയ ഈ സ്റ്റേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ വെറും യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല, പല സ്റ്റേഷനുകൾക്കും ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. അവയിൽ ഒരു സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഷൻ എന്ന പദവിയും നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഹൗറ ജംഗ്ഷൻ ആണ്. പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയതും തിരക്കേറിയതുമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് തന്നെയാണ്. വിസ്തീർണവും പ്ലാറ്റ്ഫോമുകളുടെ എണ്ണവും ട്രെയിൻ ഗതാഗതവും എന്നിവയുടെ കാര്യത്തിൽ ഹൗറ ജംഗ്ഷൻ മറ്റെല്ലാ ജംഗ്ഷനുകളെയും മറികടക്കുന്നതാണ്. എല്ലാ ദിവസവും 100 ട്രെയിനുകളാണ് ഈ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത്. കൂടാതെ കിഴക്കൻ വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്കുള്ള ഒരു പ്രധാന കവാടമായി ഈ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഹൗറ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് മധ്യ കൊൽക്കത്തയ്ക്ക് നേരെ എതിർവശത്തായി ഹൗറ നഗരത്തിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ഹൗറ പാലത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റോഡുകൾ, ബസ്സുകൾ, ഫെറികൾ എന്നിവയിലൂടെ കൊൽക്കത്തയുടെ മറ്റു ഭാഗങ്ങളുമായി ഈ സ്റ്റേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് സേവനം നൽകാൻ കഴിയുന്ന ഒരു പ്രധാന ഗതാഗത കേന്ദ്രമായി വളരാൻ ഈ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹൗറ സ്റ്റേഷനെ വേറിട്ട് നിർത്തുന്നത് എന്താണെന്ന് അറിയാമോ? ഹൗറ ജംഗ്ഷൻ അതിന്റെ വ്യാപ്തിയും പ്രവർത്തനങ്ങളും കൊണ്ട് വേറിട്ട് നിൽക്കുകയാണ്. വിശാലമായ ഒരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന 20 പ്ലാറ്റ്ഫോമുകൾ സ്റ്റേഷനിലുണ്ട്. ഡൽഹി, മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളെയും കിഴക്കൻ ഇന്ത്യയിലും ഉടനീളമായിട്ട് പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന റൂട്ടുകൾ സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
0: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചൊവ്വയിൽ ഒരു മുതലപ്പാല്. പുരാതന രഹസ്യങ്ങളിലേക്കുള്ള താക്കോൽ നാസയുടെ അമ്പരിപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ് കേട്ടോ. ചൊവ്വയിലെ ജസീറോ കർഗത്തിൽ പര്യവേക്ഷണം നടത്തുന്നതിനിടെ നാസയുടെ പെർസിവിയറൻസ് റോവർ ശ്രദ്ധേയമായ ഒരു പാറക്കെട്ടിന്റെ ചിത്രം പകർത്തി. മുതലപ്പാലം എന്ന് പേരിട്ടിരിക്കുന്ന ഈ രൂപം ശാസ്ത്രലോകത്ത് കൗതുകമുണർത്തുകയാണ്. ഗർത്തത്തിന്റെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ഈ പാറക്കെട്ട് ചൊവ്വയുടെ പുരാതന ചരിത്രത്തെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകിയേക്കാം. മുതലയുടെ പുറംഭാഗം പോലെ തോന്നിക്കുന്ന കമാന ആകൃതിയിലുള്ള പരുക്കൻ പാറക്കെട്ടാണ് റോവർ കണ്ടെത്തിയത്. ഈ രൂപ സാദൃശ്യമാണ് ശാസ്ത്രജ്ഞന്മാരെ മുതലപ്പാലം എന്ന് പേരിടാൻ പ്രേരിപ്പിച്ചത്. ഗർത്തത്തിന്റെ അടുത്തട്ടിനും വക്കിനും ഇടയിലുള്ള പ്രാധാന്യമുള്ള ഒരു മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുരാതന പാറകൾ ഇവിടെ ദൃശ്യമാണ് എന്നതാണ് പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഗ്രഹത്തിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് തുറക്കുന്ന ഒരു പ്രത്യേക ജാലകമുണ്ട്. മുതലപ്പാലം എന്നത് നാസയുടെ ദൗത്യ സംഘത്തിന്റെ ശാസ്ത്രജ്ഞർ നൽകിയ ഒരു സാധാരണ പേര് മാത്രമാണ്. പര്യവേക്ഷണത്തിനിടെ സവിശേഷതകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനാണ് ഇത്തരം പേരുകൾ. ഇത് ഔദ്യോഗിക നാമകരണത്തിന്റെ ഭാഗമല്ല. ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രീകരണ സംവിധാനം, പ്രത്യേകിച്ച് മാസ്റ്റ് ക്യാം ഈസ്റ്റ് ക്യാമറകൾ ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. മുതലപ്പാലം ഗ്രഹത്തിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് തുറക്കുന്ന ഒരു പ്രത്യേക ജാലകമാണ്. ഗർത്തത്തിന്റെ അരികിലുള്ളതിനാൽ വിവിധ കാലഘട്ടങ്ങളിലെ പാറയുടെ അടലുകളിലൂടെ പഠനം നടത്താൻ അവസരമൊരുക്കുന്നു. മുൻകാലങ്ങളിൽ ജലവും ധാതുക്കളും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സൂചനകൾ ഈ പാറകളിൽ അടങ്ങിയിരിക്കാം. ജീവൻ നിലനിർത്താൻ സാധ്യതയുണ്ടായിരുന്ന സാഹചര്യങ്ങളിലേക്കും കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടാം. അതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരം തന്നെയാണ് കേട്ടോ ഇത്. പെർസിവിയറൻസ് റോവർ ഈ പ്രദേശം കൂടുതൽ വിശദമായി പര്യവേക്ഷണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പാറകളുടെ ഉപരിതല വിശകലനവും സാമ്പിൾ ശേഖരണവും ഇതിൽ ഉൾപ്പെടും. ചൊവ്വയിൽ നിന്നുള്ള സാമ്പിളുകൾ വിശദമായി പഠനത്തിനായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന മാർസ് സാമ്പിൾ റിട്ടേൺ ദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ സാമ്പിൾ ശേഖരണം. ദൗത്യം പുരോഗമിക്കുമ്പോൾ മുതലപ്പാലം പോലുള്ള ഇടങ്ങളിൽ നിന്നുള്ള പഠന ഫലങ്ങൾ ഇതുവരെ ഇത്തരം ലഭിക്കാത്ത പല ചോദ്യങ്ങൾക്കും വെളിച്ചം വീശിയേക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഇന്നത്തെ ഈ രാത്രിക്ക് അല്പം മൗനം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുറമേ കാണുന്ന ആ തിളക്കങ്ങളെ കുറിച്ചല്ല, മറിച്ച് ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചില ഇരുട്ടുകളെ കുറിച്ചാണ്. മനുഷ്യർക്ക് പുഞ്ചിരി മാത്രമല്ല, വേദനകളുണ്ട്. നമ്മൾ ദിവസവും കാണുന്ന, സംസാരിക്കുന്ന, ചിരിക്കുന്ന ആ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഒന്ന് ആഴത്തിൽ എത്തി നോക്കിയാൽ അവിടെ പലപ്പോഴും കാണാൻ കഴിയുന്നത് ആരുമറിയാതെ അവർ സൂക്ഷിക്കുന്ന വലിയൊരു സങ്കടക്കടലാകും. എല്ലാവരുടെയും മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിലെ കണ്ണുനീരിൻ്റെ നോവ് പലപ്പോഴും നാം കാണാതെ പോകുന്നു. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇന്നത്തെ കാലത്ത് ഒരു പുഞ്ചിരി എന്നത് പലർക്കും ഒരു മികച്ച മുഖം കൂടിയാണ്. നമ്മൾ ചുറ്റും കാണുന്ന ആഘോഷങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ സന്തോഷം നിറഞ്ഞ ചിത്രങ്ങൾക്കും ഒത്തുചേരലുകളിലെ പൊട്ടിച്ചിരികൾക്കും അപ്പുറം ആരും കാണാത്ത ഒരേകാന്ത ലോകം ഓരോ മനുഷ്യരിലുമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ തനിക്കൊരു കുഴപ്പമില്ലെന്നും താൻ വളരെ സന്തുഷ്ടനാണെന്നും ലോകത്തെ കാണിക്കാൻ വേണ്ടി മാത്രം ചുണ്ടിൽ ചിരി വരുത്തുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ രാത്രിയുടെ ഏകാന്തതയിൽ സ്വന്തം മുറിയിലെ ഇരുട്ടിലേക്ക് ചുരുണ്ടുകൂടുമ്പോൾ ആ മുഖംമൂടികൾ പതിയെ അഴിഞ്ഞു വീഴുന്നു. അവിടെ അവർ പകലിലെ ചിരിക്ക് പകരം കണ്ണുനീർ കൊണ്ടാണ് ബാക്കി വച്ച സങ്കടങ്ങളോട് സംസാരിക്കുന്നത്. ഏറ്റവും മനോഹരമായി ചിരിക്കുന്നവരാകും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേദനകൾ ഉള്ളിൽ ചുമക്കുന്നവർ എന്ന യാഥാർത്ഥ്യം നാം പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നു. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം എന്നത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു വസന്തകാലം മാത്രമല്ല, ചിലപ്പോഴൊക്കെ അത് കരിയിലകൾ കൊഴിയുന്ന പൊള്ളുന്ന വേനൽ കൂടിയാണ്. ഒരാളെ ജീവന തുല്യം സ്നേഹിച്ചിട്ടും അവർക്കത് മനസ്സിലാവാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഏറെ സ്നേഹിച്ചവരെ പിരിയേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ്. എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ പ്രണയത്തിൻ്റെ ഓർമ്മകൾ നെഞ്ചിലൊരു കനലായി സൂക്ഷിക്കുന്നവർ നമുക്കിടയിൽ ഒരുപാടുണ്ട്. പുറമെ അവർ പുതിയ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു എന്ന് തോന്നിപ്പിക്കുമെങ്കിലും, ചില പാട്ടുകൾ കേൾക്കുമ്പോഴോ ചില ഇടങ്ങളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴോ അവരുടെ ഉള്ളിലെ ആ പഴയ പ്രണയം വീണ്ടും വേദനയായി പെയ്തിറങ്ങും. നിശബ്ദമായി സ്നേഹിക്കാൻ മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ പേരിൽ 1000 കണ്ണുനീർത്തുള്ളികൾ വീഴ്ത്താനും മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകും.

ജൂനിയർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സൗഹൃദങ്ങളുടെ കാര്യവും ഇതിലൊന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഒരു കാലത്ത് പരസ്പരം എന്തും തുറന്നു പറഞ്ഞിരുന്ന കൂട്ടുകാർ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എവിടേക്കോ ചിതറിപ്പോകുന്നു. തിരക്കുകൾക്കിടയിൽ അവരെ ഒന്ന് ഓർക്കാൻ പോലും പലർക്കും സമയം കിട്ടാറില്ല. ഒരുപാട് പേർ ചുറ്റുമുണ്ടായിട്ടും മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നുവെന്ന് ചേർന്നു നിന്ന് പറയാൻ പാകത്തിൽ ഒരു തോളില്ലാതെ പോകുന്നതിൻ്റെ വേദന വളരെ വലുതാണ്. എപ്പോഴും ചിരിച്ചു കളിച്ചു നടക്കുന്ന കൂട്ടുകാരുടെ സംഘത്തിൽ പോലും ആരും കാണാതെ ഉള്ളൊരുങ്ങുന്ന ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊടുക്കുന്ന അവർക്ക് സ്വന്തം സങ്കടങ്ങൾ പറയാൻ പലപ്പോഴും വാക്കുകൾ കിട്ടാറില്ല. അല്ലെങ്കിൽ സ്വന്തം വേദനകൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടി സങ്കടപ്പെടുത്താൻ അവരൊരിക്കലും ആഗ്രഹിക്കാറില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ജീവിതം എന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ സുഗമമായ ഒരു പാതയല്ലല്ലോ, അല്ലേ? അവിടെ കയറ്റിയിറക്കങ്ങളും വീഴ്ചകളും അപ്രതീക്ഷിതമായ തിരിച്ചടികളുമുണ്ട്. കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ സ്വന്തം തോളിലേറ്റി, സ്വന്തം ഇഷ്ടങ്ങളെല്ലാം പാടെ മാറ്റിവെച്ച് രാപ്പകലോടുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അവർക്ക് ഒരസുഖം വന്നാൽ പോലും ഒന്ന് വിശ്രമിക്കാൻ കഴിയില്ല. കാരണം അവർ നിന്നാൽ ആ കുടുംബത്തിൻ്റെ താളം തെറ്റും. സ്വന്തം മക്കളുടെ ഒരു ചെറിയ ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി വൃക്കമൊഴിച്ച് പണിയെടുക്കുന്ന മാതാപിതാക്കളുടെ മുഖത്തും നമ്മൾ കാണുന്നത് ഒരു ചെറു പുഞ്ചിരിയാണ്. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ അവർ സഹിക്കുന്ന ത്യാഗങ്ങളും അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദനകളും നമ്മൾ കാണാതെ പോകുന്നു. എല്ലാത്തിലുപരി ആരോടും പരാതികളില്ലാതെ അവരാ ആ വേദനകളെല്ലാം ഉള്ളിലൊതുക്കുന്നു. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, വേദനമില്ലാത്ത മനുഷ്യരല്ല, സങ്കടങ്ങളില്ലാത്ത ജീവിതങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ആ വേദനകളെ അംഗീകരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കരയുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ ആശ്വാസമാണ്. ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങൾ കണ്ണീരായി പെയ്തൊഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരാശ്വാസമുണ്ട്. അതിൻ്റെ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും അവരുടേതായ ഏതോ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നതാണ്. അതുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അല്പം ദയയും സ്നേഹവും കൂടുതൽ കാണിക്കാൻ നാം ശ്രമിക്കണം. ഒരുപക്ഷെ നമ്മൾ നൽകുന്ന ഒരു ചെറിയ പുഞ്ചിരിയോ സ്നേഹം നിറഞ്ഞ ഒരു വാക്കോ ആയിരിക്കും അന്ന് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിശ്വാസം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിങ്ങളുടെ ഈ ഉറക്കമില്ലാത്ത കണ്ണുകളിലേക്ക് നോക്കി നിശാഗന്ധിയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വേദനകൾ എന്തു തന്നെയായാലും അതൊന്നും ശാശ്വതമല്ല. ഈ ഇരുണ്ട രാത്രിക്ക് ശേഷം നാളെ തിളക്കമുള്ള ഒരു പുതിയ പുലരി വരും, പുതിയ പ്രതീക്ഷകൾ വരും. സങ്കടങ്ങളെല്ലാം മറന്ന് പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്ന ഒരു ദിവസം വന്നെത്തും. അതുവരെ തളരാതെ, പ്രതീക്ഷകൾ കൈവിടാതെ പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഈ രാത്രിയുടെ ഇരുട്ടിൽ അങ്ങ് ഉപേക്ഷിക്കുക. ജീവിതമാണ്, സങ്കടങ്ങളും സന്തോഷങ്ങളും വിദ്വേഷങ്ങളും എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ഈ ജീവിതം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്വരമാണ്.